പ്രഭാത ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

ഒരു ദിവസത്തിലെ കൂടുതൽ സമയവും സന്തോഷത്തിലാണോ അസ്വസ്ഥതയിലാണോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം സമയവും അസ്വസ്ഥ ചിത്തരായിരിക്കും. മിന്നൽ വേഗത്തിൽ വന്നു പോകുന്ന അനിയന്ത്രിതമായ ചിന്തകളാൽ കലുഷിതമാകാറുണ്ട് നമ്മുടെ പാവം മനസ്സ്. ഉറങ്ങും മുമ്പ് ഒന്ന് നിരീക്ഷിച്ചാൽ, പിന്നോട്ടൊന്ന് ചിന്തിച്ചാൽ തിരിച്ചറിയാനാകും അസ്വസ്ഥതപ്പെടുത്തിയ ചിന്തകളെല്ലാം എന്നെ നിഷ്ക്രിയമാക്കി എന്ന സത്യം. യാഥാർത്ഥ്യത്തിനും അനിയന്ത്രിതമായ അമിത പ്രതീക്ഷയ്ക്കും ഇടയ്ക്കുള്ള ഒരു വിടവുണ്ട്. അവിടെ ഞാൻ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ചിന്തകളുമുണ്ട്. ബാഹ്യപ്രേരണയും ഒരു ഘടകമാകാം. യാഥാർത്ഥ്യം എന്താകും എന്നറിയാതെ നാം പ്രതീക്ഷയർപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് സമ്മർദ്ദം. ചിന്തയുടെയും പ്രതീക്ഷയുടെയും ആഴമനുസരിച്ച് സമ്മർദ്ദത്തിൻ്റെ വ്യാപ്തിയും ഏറിയും

കുറഞ്ഞുമിരിക്കും. ഇവയൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സ്ഥിതിക്ക് എന്തിനായിട്ട് ഈ സമ്മർദ്ദ ചിന്തകൾ? അമിത പ്രതീക്ഷയുടെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയിലെ വിടവ് സന്തോഷം കൊണ്ട് നിറയ്ക്കാനായാൽ സമ്മർദ്ദം ഒഴിവാക്കാൻ കഴിഞ്ഞേക്കും. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ അക്കിത്തത്തിൻ്റെ നിളയിലെ നിർവൃതി എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, സ്റ്റിച്ച്വൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഇതിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ശ്രീ OV ജാഫർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ എന്നിവർ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ, ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. 8:00 സ്മൃതിഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12:00 വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അക്കിത്തത്തിന്റെ കവിത നിളയിലെ നിർവൃതി.
3: പ്രഭാത നക്ഷത്രകാന്തി പുരളും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്കിത്തത്തിന്റെ കവിത നിളയിലെ നിർവൃതി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് മെയ് 5. മെയ് 5 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1260 കുബ്ലായി ഖാൻ മംഗോൾ ചക്രവർത്തിയായി. 1494 ക്രിസ്റ്റഫർ കൊളംബസ് ജമൈക്കയിലെത്തിച്ചേർന്നു. 1640 ഇംഗ്ലണ്ടിലെ ചാൾസ് 1 രാജാവ് ചെറു പാർലമെന്റ് പിരിച്ചുവിട്ടു. 1944 മഹാത്മാഗാന്ധി ജയിൽ വിമോചിതനായി. 1955 പശ്ചിമ ജർമ്മനിക്ക് സമ്പൂർണ്ണ സ്വയം ഭരണാധികാരം ലഭിച്ചു. 19 ഡെൻമാർക്കിൽ ജീവിച്ചിരുന്ന തത്വചിന്തകൻ സോറൻ കീർഗഗാർഡ്. 1905 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ നോവലിസ്റ്റായ പോളണ്ടുകാരൻ ഹെൻറിക് ഷെൻകിയേവിച്ച്. 19 ജീവിച്ചിരുന്ന ചിന്തകന്മാരിലെ പ്രമുഖ വ്യക്തിയും മാർക്സിയൻ തത്വശാസ്ത്രത്തിന്റെ ശില്പിയുമായ കാൾ മാർക്സ്. 1882 മുതൽ 1987 വരെ ഇന്ത്യയുടെ 7 രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സേൽസിംഗ്. മലയാള ചലച്ചിത്രത്തിലെ പ്രശസ്തനായ നടൻ ജനാർദ്ദനൻ തുടങ്ങിയവരുടെ ജന്മദിനവും ചെസ്സിലെ പ്രതിഭാശാലികളായ കളിക്കാരിൽ ഒരാളായ മിഖായേൽ മോയ്സിയേവിച്ച് ബോഡ്വിനിക്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായി സമരം നയിച്ച പ്രമുഖരിൽ ഒരാളായിരുന്ന വാൾട്ടർ സിസുലു. പ്രമുഖനായ ഒരു തമിഴ് സാഹിത്യകാരൻ പുതുമൈ പിത്തൻ. സംസ്കൃത പണ്ഡിതനും താർക്കികനും കവിയുമായിരുന്ന കുറിശ്ശേരി ഗോപാലപിള്ള. തിരുവിതാംകൂറിന്റെ ജാൻസിറാണി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ധീരവനിത അക്കാമ ചെറിയാൻ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 5.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: മനുഷ്യന് അവൻ്റെ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്, കാരണം വിജയം ആസ്വദിക്കാൻ അവ ആവശ്യമാണ്. APJ അബ്ദുൽ കലാം.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: ഗാനം കേൾക്കുന്നതൊക്കെ മുത്തപ്പനാമം. പാടിയത് കണ്ണൂർ ചന്ദ്രശേഖരൻ. രചന PV ചന്ദ്രൻ കുഴിക്കൽ. സംഗീതം ജോബി പഴശ്ശി.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം. 102 സീറ്റിൽ വിജയിച്ച് 3-2 ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ എത്തുന്നത്. എൽ ഡി എഫ് 35 സീറ്റിലും എൻ ഡി എ 3 സീറ്റിലും വിജയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയെ 4,978 വോട്ടിന് തോൽപ്പിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് നിയമം ബി ജെ പിക്കായി തിരിച്ചുപിടിച്ചത്. കഴക്കൂട്ടത്ത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ 428 വോട്ടിന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരാജയപ്പെടുത്തി. ചാത്തന്നൂരിൽ സി പി ഐ നേതാവ് ആർ രാജേന്ദ്രനെ 4,398 വോട്ടിന് ബി ബി ഗോപകുമാർ പരാജയപ്പെടുത്തി.

തുടങ്ങിയവർ പരാജയപ്പെട്ടു. മത്സരിച്ച മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കെ എൻ ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, കെ രാജൻ, ജി ആർ അനിൽ, പി പ്രസാദ് എന്നിവർ വിജയിച്ചു. പി എം രാജീവ്, എം പി രാജേഷ്, വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ആർ ബിന്ദു, വീണ ജോർജ്, ഒ ആർ കേളു, കെ വി ഗണേഷ് കുമാർ, ജെ ചിഞ്ചുറാണി, എ കെ ശശീന്ദ്രൻ, വി അബ്ദുറഹ്മാൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പരാജയപ്പെട്ടു. എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വോട്ടെണ്ണൽ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 3 ബൂത്തുകളിൽ വോട്ടെണ്ണൽ തടസ്സപ്പെട്ടു. ഇതോടെ വി വി പാറ്റ് എണ്ണാൻ തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ പാർട്ടി വിലയിരുത്തി ആവശ്യമായ എല്ലാ തിരുത്തൽ നടപടിയും സ്വീകരിക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ദൗർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണുണ്ടായതെന്നും ജനവിധി മാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം ഉടൻ തീരുമാനിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും മാറി നിന്നതുമെല്ലാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യപ്രകാരമാണെന്നും പാർട്ടിയുടെ നിലപാട് എന്തായാലും അതിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫിന്റെ കൂട്ടായ പ്രവർത്തനവും രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരന്റിയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ചു. കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്ന ജനവിധിയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധർമ്മടത്ത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് 3 തവണയും വിജയം. 19,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. പിണറായി വിജയന് 85,614 വോട്ടാണ് ലഭിച്ചത്. യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദ് 66,367 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി കെ രഞ്ജിത്ത് 18,555 വോട്ടും നേടി. 117,659 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇരിക്കൂർ നിയോജക മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് സജീവ് ജോസഫ് വീണ്ടും നിയമസഭയിൽ എത്തുന്നത്. 42,426 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയും സജീവ് ജോസഫ് തന്നെയാണ്. നാടാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിലും മട്ടന്നൂരിൽ പിടിച്ചുനിന്ന് എൽ ഡി എഫ്. 14,168 വോട്ടിനാണ് വി കെ സനോജ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കെ കെ ശൈലജ മട്ടന്നൂരിൽ നേടിയിരുന്നത്. വലിയ വോട്ട് ചോർച്ചയുണ്ടായെങ്കിലും മണ്ഡലം നിലനിർത്താൻ എൽ ഡി എഫിനായി. മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി അശോക് കുമാർ ശ്രദ്ധേയമായ വിജയം നേടി. അന്തിമഫലത്തിൽ 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തോൽവിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകും, പ്രതീക്ഷിച്ച വിജയമല്ല ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളുണ്ടായതായി റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ ടി വി കെയ്ക്ക് 107 സീറ്റ്, ഡി എം കെ സഖ്യം 73 സീറ്റും എ ഐ എ ഡി എം കെ സഖ്യം 54 സീറ്റും നേടി. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. വ്യക്തിവിരോധത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ സി എച്ച് സഹീർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ എറണാകുളം സ്വദേശിയിൽ നിന്ന് 24.76 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്യുന്നു. പിടിയിലായ ഹൈദരാബാദ് സ്വദേശികളായ വ്യവസായി സത്യനാരായണ മൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ആസിഡ് ആക്രമണത്തിൽ ബാഹ്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ആന്തരികമായി പരിക്കേറ്റവർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ ബാധകമാക്കി സുപ്രീംകോടതി. ഇതുപ്രകാരം നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആസിഡ് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടേതാണ് നിർദ്ദേശം. പാലക്കാട്, മധുര റെയിൽവേ ഡിവിഷനുകളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ മാറ്റം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്നലെ പവന് 960 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് 1,09,720 രൂപയായി. ഇരിട്ടി കീഴ്പള്ളിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണു മരിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. ഐ പി എൽ ക്രിക്കറ്റ്, മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു.
ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സിയെ തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ.

0: നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശം സൃഷ്ടിക്കും. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ലാൻഡ് ലൈൻ ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക. പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങുവാൻ പാടില്ല. കാർമേഘങ്ങൾ കണ്ടുതുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം, ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾ നിർത്തിവെച്ച് ഉടനെ അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം. ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത്. ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഇടിമിന്നലുള്ള സമയത്ത് നിർത്തിവയ്ക്കണം. പട്ടം പറത്തുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ്. വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത്. അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടുവാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത്. ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണമായേക്കാം. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ

0: മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടർ ഘടിപ്പിക്കാം. മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളൽ ഏൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിൻ്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. മിന്നൽ ഏറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: SK ഡോഴ്സ്. എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
4: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
4: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം. നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9072-75-89-04, 9497-471130, 9495-617500, 9405-84192. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി
6: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി ബിജെപി പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെറ്ററി കഴകം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. ചരിത്രപരവും അസാധാരണവുമായിരുന്നു വോട്ടെണ്ണൽ ദിനമെന്ന് ന്യൂഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിലും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന ആശയത്തിലും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് 5 സംസ്ഥാനങ്ങളിലും താമര വിരിയാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച വിജയത്തിന് നേതൃത്വം നൽകിയ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിൽ ബിജെപി NDA സഖ്യം അധികാരത്തിലുണ്ടെന്നും ബിജെപിയുടെ മന്ത്രം പൌരനാണ് ദൈവം എന്നതാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പശ്ചിമബംഗാളിന്റെ മികച്ച ഭാവിക്കായി പാർട്ടി അക്ഷീണം പ്രവർത്തിക്കും. അവിടുത്തെ സ്ത്രീകൾ ഇനി സുരക്ഷിതരാണെന്നും യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ ലഭിക്കുമെന്നും പറഞ്ഞ പ്രധാനമന്ത്രി അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ഉറപ്പു നൽകി. 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ജനങ്ങൾ ബിജെപിയിലും NDAയിലും വിശ്വാസം അർപ്പിച്ചതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ജനങ്ങളെ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും നബീൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF വിജയത്തെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പിണറായി വിജയൻ രാജി വയ്ക്കുകയായിരുന്നു. രാജി സ്വീകരിച്ച ഗവർണർ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 LDFും 5 UDFും വിജയിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ 19,247 വോട്ടിനും പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ് 11,453 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലുമാണ് വിജയിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
7: 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പേരാവൂരും ഇരിക്കൂറും നിലനിർത്തിയതിനു പുറമെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ UDF പിടിച്ചെടുത്തു. പേരാവൂരിൽ KK ശൈലജയെയാണ് സണ്ണി ജോസഫ് പരാജയപ്പെടുത്തിയത്. കണ്ണൂരിൽ TO മോഹനൻ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തിയാണ് വിജയം കൈവരിച്ചത്. കല്യാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ 7,487 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ തളിപ്പറമ്പിൽ 12,551 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്വതന്ത്രൻ TK ഗോവിന്ദൻ വിജയകിരീടം ചൂടിയത്. അഴീക്കോട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KV സുമേഷ് 349 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്.
6: UDF പാലക്കാട്ട് മുൻ വർഷത്തേക്കാൾ 3 സീറ്റ് കൂടുതൽ പിടിച്ചെടുത്തു. മത്സരിച്ച മന്ത്രി MB രാജേഷ് പരാജയപ്പെടുകയും ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
8: കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി 3 സീറ്റുകൾ പിടിച്ചെടുത്താണ് UDF പാലക്കാട് ജില്ലയിൽ മുന്നേറ്റമുണ്ടാക്കിയത്. തൃത്താല, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളാണ് പിടിച്ചെടുത്തത്. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് പരാജയപ്പെട്ടു. ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമായിരുന്ന ചിറ്റൂരിലും LDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒറ്റപ്പാലം ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചതും ജില്ലയിൽ UDFന്റെ വിജയത്തിന് തിളക്കം കൂട്ടി. പാലക്കാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ BJP 2nd സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പാലക്കാട് UDFലെ രമേശ് പിഷാരടിയും മലമ്പുഴയിൽ സിറ്റിംഗ് MLA പ്രഭാകരനുമാണ് വിജയിച്ചത്.
6: കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാനാവാതെ കോൺഗ്രസ്. 13 സീറ്റിൽ 4 മാത്രമാണ് അവർക്ക് വിജയിക്കാനായത്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
9: ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. സംസ്ഥാനമൊട്ടാകെ UDF തരംഗം തീർത്തപ്പോഴും ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ UDFനെ വിജയിച്ചു കയറാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF

0: വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. മുല്ലൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി K രാജൻ മൂന്നാം തവണയും വിജയിച്ചു. എന്നാൽ മന്ത്രി R ബിന്ദുവിനെ പരാജയപ്പെടുത്തി തോമസ് ഉണ്ണിയാടൻ മുന്നേറി. വെറും 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ TN പ്രതാപനെ വീഴ്ത്തി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചു കയറി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിനെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവാണ് കേരളത്തിൽ NDA യുടെ ഉജ്ജ്വല വിജയമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും BJPക്ക് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഒരു കക്ഷിയും ചെയ്തില്ലെന്നും നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എത്തിക്കാനോ അഴിമതിക്കെതിരെ ശബ്ദമുയർത്താനോ ആരും ഉണ്ടായിരുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 15 വർഷം ബംഗാൾ ഭരിച്ച തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. സ്വാതന്ത്ര്യാനന്തര ബംഗാളിലെ ആദ്യ BJP ഗവൺമെന്റാണ് അടുത്ത ദിവസങ്ങളിൽ ഭരണത്തിൽ എത്തുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ 293 അംഗ നിയമസഭയിൽ 206 സീറ്റും സ്വന്തമാക്കിയാണ് BJPയുടെ വിജയം. തൃണമൂൽ കോൺഗ്രസിന് 81 സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. കോൺഗ്രസിനും AJUPക്കും 2 വീതം സീറ്റ് ലഭിച്ചപ്പോൾ CPIM 1 സീറ്റിൽ വിജയിച്ചു. സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ TMC മേധാവി കൂടിയായ മമതാ ബാനർജി BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000-ലേറെ വോട്ടിന് തോറ്റു. രണ്ട് ഘട്ടങ്ങളിൽ പൂർത്തിയായ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് 92.47% പോളിംഗ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 108 സീറ്റോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നടൻ വിജയന്റെ തമിഴക വെട്രി കഴകം ചരിത്രം കുറിച്ചു. 234 അംഗ നിയമസഭയിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം 59 സീറ്റിലേക്ക് ഒതുങ്ങി. പ്രതിപക്ഷ അണ്ണാ DMK 47 വിജയിച്ചു. കോൺഗ്രസ് 5 സീറ്റിലും TMK 4 CPI CPIM BCK മുസ്ലിം ലീഗ് പാർട്ടികൾ 2 വീതം സീറ്റിലും BJP DMDK അമ്മാ മക്കൾ മുന്നേറ്റ കഴകം എന്നീ കക്ഷികൾ ഓരോ സീറ്റിലും വിജയിച്ചു. കോത്തൂരിലെ സ്വന്തം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ TVK സ്ഥാനാർത്ഥി BS ബാബുവിനോട് 8,700 പേരും വോട്ടിന് പരാജയപ്പെട്ടു. അതേസമയം ഉപമുഖ്യമന്ത്രിയും മകനുമായ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവല്ലിക്കേനി മണ്ഡലത്തിൽ TVK യുടെ ഡി സെൽവത്തെ 7,000-ൽ പരം വോട്ടിന് തോൽപ്പിച്ചു. പെരമ്പൂരിലും ട്രിച്ചി ഈസ്റ്റിലും മത്സരിച്ച TVK നേതാവ് വിജയ് 2 വിജയിച്ചു. BJP സ്ഥാനാർത്ഥിയും കേന്ദ്ര സഹമന്ത്രിയുമായ ഡോക്ടർ L മുരുകൻ അവിനാശി സംവരണ മണ്ഡലത്തിൽ TVK യുടെ S കമലിയോട് പരാജയപ്പെട്ടു. അടുത്തിടെ DMK യിൽ ചേർന്ന മുൻ മുഖ്യമന്ത്രി O പനീർസെൽവം ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് വിജയിച്ചു. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP മുതിർന്ന പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയെയും പുതുച്ചേരിയുടെ ചുമതല വഹിക്കുന്ന നിർമ്മൽ കുമാർ സുരാനിയെയും കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. BJP പാർലമെന്ററി ബോർഡ് ഇവരുടെ പേരുകൾ അംഗീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ദേശീയപാതയിൽ മലപ്പുറം കൂരിയാട് നിർമ്മിച്ച വയോഡക്റ്റിന്റെ പ്രവൃത്തി പൂർത്തിയായി. അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കകം പാലം തുറന്നുകൊടുക്കാനാകുമെന്ന് KNRC അധികൃതർ പറഞ്ഞു. കോഴിക്കോട് ഭാഗത്തേക്ക് റോഡ് തുറന്നുകൊടുത്ത് സർവീസ് റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും ആലോചനയുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ ഭവന പദ്ധതി എന്നിവ സംബന്ധിച്ച പരാതികൾ കേൾക്കുന്നതിന് ഓംബുഡ്സ്മാൻ MS അബ്ദുൾ കലാം ആസാദ് ഇന്നു മുതൽ ആലപ്പുഴയിൽ സിറ്റിംഗ് നടത്തും. ഇന്ന് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിലാണ് സിറ്റിംഗ്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശമൊന്നും ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ മുംബൈയിൽ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 10 മത്സരങ്ങളിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് 6 പോയിന്റ് നേടി. അതേസമയം 9 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റ് നേടിയ ലക്നൌ സൂപ്പർ ജയൻസ് ടൂർണമെന്റിൽ നിന്ന് നോക്കൌട്ട് ഭീഷണി നേരിടുകയാണ്. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഒഡീഷ FC ബംഗളൂരു FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. 2 ടീമും ഓരോ ഗോൾ വീതം നേടി. ഇന്ന് മുംബൈ സിറ്റി FC ഈസ്റ്റ് ബംഗാൾ FC നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. UDFിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് വലിയ വിജയത്തെ സഹായിച്ചതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിലെ 13-ൽ 12 സീറ്റ് നേടി UDF വൻ നേട്ടമാണ് കൈവരിച്ചതെന്ന് പ്രവീൺകുമാർ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പിൽ CPIMന്റെ പരാജയം പരിശോധിച്ച് ദൌർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണ് ജില്ലയിൽ ഉണ്ടായതെന്നും രാഗേഷ് പറഞ്ഞു. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി T അശോക് കുമാർ വിജയിച്ചു. 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ നന്ദി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ലേക്കർ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ നിലംപരിശാക്കി BJP പശ്ചിമബംഗാളിൽ ഭരണം പിടിച്ചെടുത്തു. തമിഴ്നാട്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് 14 ജില്ലകളിലുമായി 16 ISRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 29 വരെ നീട്ടി. +2 പരീക്ഷാഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവസരം നൽകാനാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ 8ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.kalamandalam.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. മദ്രാസ് സർവകലാശാല മലയാളം വകുപ്പിൽ MA റെഗുലർ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് മലയാളം മാതൃഭാഷ അല്ലാത്തവർക്കുള്ള പ്രവേശനത്തിന് www.unom.ac.in വഴി അപേക്ഷിക്കാം. അപേക്ഷയുടെ ഹാർഡ് കോപ്പി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലയാളം, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ, സെക്കൻഡ് ഫ്ലോർ, ചെന്നൈ 600005 എന്ന വിലാസത്തിൽ June 1 ലഭിച്ചിരിക്കണം. പരീക്ഷാഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7358-4369-48 അല്ലെങ്കിൽ 6379-85-68-75. കണ്ണൂർ സർവകലാശാല ഈ മാസം 29 തുടങ്ങുന്ന 1ാം സെമസ്റ്റർ PGD LD റെഗുലർ സപ്ലിമെന്ററി November 2025 പരീക്ഷകൾക്ക് ഈ മാസം 7 മുതൽ 12ാം തീയതി വരെ പിഴയില്ലാതെയും 14ാം തീയതി വരെ പിഴയോടെയും അപേക്ഷിക്കാം. പരീക്ഷാ വിജ്ഞാപനം വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. മാത്തമാറ്റിക്സ് ഒരു വിഷയമായി +2 തലത്തിലോ ബിരുദ തലത്തിലോ പഠിച്ചിട്ടുള്ളത് അഭികാമ്യം. മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിക്കാത്തവർ യൂണിവേഴ്സിറ്റി കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടേണ്ടതായി വരും. തിരഞ്ഞെടുത്ത പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശന പരീക്ഷ നടത്തും. തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. തലശ്ശേരി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതശാസ്ത്രം സീനിയർ, ബോട്ടണി സീനിയർ, ഇംഗ്ലീഷ് ജൂനിയർ തസ്തികകളിൽ അധ്യാപക നിയമനത്തിന് ഈ മാസം 20ാം തീയതി 11 അഭിമുഖം നടക്കും. പരിയാരം KKN PMGVHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവുണ്ട്. മലയാളം സീനിയർ ജൂനിയർ അഭിമുഖം ഈ മാസം 20ാം തീയതി രാവിലെ 9:30, ഫിസിക്സ് സീനിയർ 11:30 നടക്കും. 21ാം തീയതി രാവിലെ 9:30 ഇക്കണോമിക്സ് സീനിയർ ജൂനിയർ, 11:30 കെമിസ്ട്രി സീനിയർ എന്നിവയുടെ അഭിമുഖം നടക്കും. കൊമേഴ്സ് സീനിയർ ജൂനിയർ അഭിമുഖം ഈ മാസം 22ാം തീയതി രാവിലെ 9:30, സുവോളജി സീനിയർ 11:30 നടക്കും. 28ാം തീയതി രാവിലെ 9:30 സോഷ്യോളജി സീനിയർ, 11:30 ഹിസ്റ്ററി സീനിയർ എന്നിവയുടെ അഭിമുഖം നടക്കും. ഇംഗ്ലീഷ് സീനിയർ അഭിമുഖം 29ാം തീയതി രാവിലെ 9:30, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സീനിയർ 11:30 ഉണ്ടാകും. 30ാം തീയതി

0: രാവിലെ 9:30 ബോട്ടണി ജൂനിയർ, 11:30 പൊളിറ്റിക്കൽ സയൻസ് സീനിയർ എന്നിവയുടെ അഭിമുഖം നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921224320. നമ്പർ ഒരിക്കൽ കൂടി 8921224320. കൂത്തുപറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഈ മാസം 20-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കും. മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, പൊളിറ്റിക്കൽ സയൻസ് എന്നിവയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 1:30 നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ കണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ മിനി ഹാൻഡ്ബോൾ ടീമിനെ തിരഞ്ഞെടുക്കുന്നു. പാടിയോട്ടുചാൽ ട്രൂലൈറ്റ് സ്കൂളിൽ ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ട്രയൽസ് നടത്തും. 2013 ജനുവരി 1 ശേഷം ജനിച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 6282131444 അല്ലെങ്കിൽ 9961277660. മറ്റൊരു നമ്പർ കൂടി 9746375724. വടക്കുംപാട് എസ് എൻ പുരം ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ സപ്തതി ആഘോഷവും സ്മൃതി സദസ്സും ഈ മാസം 17-ാം തീയതി നടക്കും. തലശ്ശേരി എരഞ്ഞോളിപ്പാലം മൂറാൽ ഭഗവതി ക്ഷേത്രം തിറയുത്സവം ഇന്നും നാളെയുമായി നടക്കും. ചെറുകുന്ന് കൊവ്വപ്പുറം കുണ്ടിലവളപ്പിൽ തറവാട് ഗുരു മൂകാംബികാ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവം ഈ മാസം 17 മുതൽ 20-ാം തീയതി വരെ നടക്കും. പിലാത്തറ മണിയറ എടക്കാട്ടപ്പൻ മഹാവിഷ്ണു ക്ഷേത്രം വൈശാഖ ദ്വാദശി പ്രതിഷ്ഠാദിന ഉത്സവം ഈ മാസം 13-ും 14-ും നടക്കും. മാത്തിൽ ആലപ്പടമ്പ് ആളയങ്കോട്ട് മഹാവിഷ്ണു ക്ഷേത്രം ഭാഗവത സപ്താഹം നാളെ തുടങ്ങി 12-ാം തീയതി വരെ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കൊക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
6: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
6: യെസ്,
5: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
6: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
5: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
7: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
7: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
7: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
7: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
7: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
1: ഇപ്പോൾ സംസാരിക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ശ്രീ ഒ വി ജാഫർ.
2: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർ ഒ വി ജാഫർ. ഇവിടെ മെയ് മാസം 5-ാം തീയതിയോടുകൂടി കണ്ണൂരിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് പർവ്വത്തിനായി പുറപ്പെടുന്ന അവർക്കുള്ള എംബർക്കേഷൻ പോയിന്റ് ആരംഭിക്കുക. 5-ാം തീയതി രാവിലെ ഹജ്ജാജികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. രാവിലെ മുതൽ 3 മണിവരെ അവരെ റിപ്പോർട്ടിംഗ് ടൈമുണ്ട്. അത് കഴിഞ്ഞ് 5 മണിക്ക് ഔദ്യോഗികമായി ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഈ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നത് 6-ാം തീയതി പുലർച്ചെ 2:15. 350 യാത്രക്കാരാണ് കണ്ണൂരിൽ നിന്നും ഓരോ ദിവസവും ഓരോ ഫ്ലൈറ്റിലായി യാത്ര പുറപ്പെടുന്നത്. ചില ദിവസങ്ങളിലായി 2 ദിവസമുണ്ട്. അത് 14-ാം തീയതി വരെ തുടരും. 14-ാം തീയതിയാണ് അവസാനത്തെ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടെ നിന്ന് വരുന്ന പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഉള്ള ഹജ്ജ് ക്യാമ്പ് നടത്താനുള്ള സൗകര്യങ്ങൾക്ക് ഇവിടെ ഇപ്രാവശ്യം ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നടത്തി പോന്നിരുന്നത് കാർഗോ കോംപ്ലക്സിലായിരുന്നു. അതിന് പകരം ഇപ്പോൾ ടെർമിനലിൻ്റെ തൊട്ടടുത്തായി തന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലുള്ള മൈതാനിയിൽ പ്രത്യേകമായി സജ്ജീകരിക്കുന്ന പന്തലിലാണ് ഹജ്ജ് ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഹജ്ജ് യാത്രികർക്ക് വേണ്ടി ചെയ്തു വെക്കാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയും ശ്രമിച്ചിട്ടുണ്ട്. സംഘാടക സമിതിയുടെ ചെയർമാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ തന്നെ ചെയർമാനായ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടാണ്. ജനറൽ കൺവീനർ നീലേശ്വരം നഗരസഭയുടെ ചെയർമാനും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ പി പി മുഹമ്മദ് റാഫിയാണ്. കൺവീനർമാരായി ഒ വി ജാഫറും ശംസുദ്ദീൻ അരിയറിയുമാണ് പ്രവർത്തിക്കുന്നത്. സുശക്തമായൊരു സംഘാടക സമിതി ഇവിടെ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും സംസ്ഥാനത്തെ 1 ഹജ്ജ് എംബർക്കേഷൻ ക്യാമ്പായി കണ്ണൂരിൽ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. ഹജ്ജാജികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമുണ്ട്. അതൊരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി അടക്കമുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാകും. എത്തുന്ന ഹജ്ജാജികൾക്ക് ആദ്യം കൊടുക്കുന്ന സ്നാക്സ് മുതൽ ഭക്ഷണം അവർ പോകുന്നതുവരെയുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങൾക്കെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഹജ്ജ് കമ്മിറ്റി നടന്നു വരികയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പന്തലും സൗകര്യങ്ങളും പൂർണ്ണമായും സജ്ജീകരിക്കപ്പെടും എന്നാണ് വിചാരിച്ചത് പറയാം.
1: ഇപ്പോൾ സംസാരിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ശ്രീ ഒ വി ജാഫർ.

0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ.
1: എൻ്റെ പേര് താജുദ്ദീൻ മട്ടന്നൂർ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൽറ്റിയാണ്. ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിക്കുന്ന ഈ ഹാളിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച ഒരാൾ നിലയിൽ, കഴിഞ്ഞ തവണത്തിൽ വ്യത്യസ്തമായി വലിയൊരു ടാസ്ക്കാണ് ഇത്തവണ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷവും കാർഗോ ടെർമിനൽ എല്ലാ സൗകര്യവും തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സൗകര്യങ്ങളൊന്നും ഇത്തവണ നമുക്ക് ഈ പുതിയ ടെർമിനലിലേക്ക്, പുതിയ ക്യാമ്പിലേക്ക് നമുക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായി എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പരമാവധി ഹാജിമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിശാലമായ 35,000-40,000 സ്ക്വയർ ഫീറ്റിനടുത്തോളം വലിയ പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ ശൗചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും മറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഹാജിമാർക്ക് വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ പ്രയാസരഹിതമായിട്ട് അവിടെ വന്ന് കാര്യങ്ങൾ നിർമ്മിച്ച് പോകാനുള്ള സംവിധാനം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ ഏതാണ്ട് 65% സ്ത്രീകളാണ്. ഇത്തവണത്തെ യാത്രയിൽ കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആയിട്ട് സെപ്പറേറ്റ് ഏതാണ്ട് 2 ഫ്ലൈറ്റ് പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പോകുന്ന രീതിയിൽ ഇവിടുന്ന് പുറപ്പെടുന്നു. ഏതാണ്ട് സജ്ജീകരണമൊക്കെ സമാന്തരം, അതായത് ഏതാണ്ട് സമം തന്നെയാണ്. പക്ഷേ നേരത്തെ കാർഗോ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമായിരുന്നു. പക്ഷെ ഇത്തവണ പുതുതായിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു എന്നുള്ളൊരു ടാസ്ക് മാത്രം. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്.
0: ഇപ്പോൾ സംസാരിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: സപ്തതയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
2: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
3: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
2: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
3: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
2: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
5: ചെറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026. വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചെറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9072-75-8904, 9497-471130, 9495-617500, 9405-841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
6: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446-903-345. മറ്റൊരു നമ്പർ 9495-532-542.
7: ഇനി 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDA ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAE ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയന്റ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയത്. CPIM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് വിജയിച്ചത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമ്പങ്ങാട് GR അനിലും ചെങ്ങന്നൂരിൽ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. മന്ത്രിമാരായ MB രാജേഷ്, KB ഗണേഷ് കുമാർ, P രാജീവ്, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, V ശിവൻകുട്ടി, O അബ്ദുറഹ്മാൻ, AK ശശീന്ദ്രൻ, VN വാസവൻ, J ചിഞ്ചുറാണി, OR കേളു എന്നിവർ പരാജയപ്പെട്ടു. KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രമേശ് ചെന്നിത്തല ഹരിപ്പാടും K മുരളീധരൻ വട്ടിയൂർക്കാവിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയിച്ചു. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും ജോസ് കെ മാണി പാലായിലും പരാജയപ്പെട്ടു. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് നിന്നും 85,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, തൃക്കാക്കരയിൽ ഉമാ തോമസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, വള്ളിക്കുന്നിൽ TV ഇബ്രാഹിം, നിലമ്പൂരിൽ ആര്യടൻ ഷൌക്കത്ത് തുടങ്ങിയവർ 50,000 മുകളിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൌണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ NDA രണ്ടാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തിരുവല്ല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനം NDAക്കാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ് രാഷ്ട്രീയത്തിൽ പുതുചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. രൂപീകരണത്തിനുശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാർട്ടി അധ്യക്ഷൻ വിജയ് മത്സരിച്ച പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മണ്ഡലമായ കൊളത്തൂരിൽ പരാജയപ്പെട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബു 8,700 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്തിയത്. അവിനാശി സംവരണ മണ്ഡലത്തിൽ കേന്ദ്ര സഹമന്ത്രി L മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ DMK 59 സീറ്റുകളിലൊതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളിൽ PMK 4 സീറ്റും കോൺഗ്രസ് 5 സീറ്റും വിജയിച്ചപ്പോൾ CPIM 2 സീറ്റിലും BJP 1 സീറ്റിലും വിജയിച്ചു. പശ്ചിമബംഗാളിൽ 293 മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് വിജയിച്ചത്. കോൺഗ്രസും AJUP 2 സീറ്റിലും CPM AISFും 1 സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ സുവേന്ദു അധികാരിയോട് 15,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു.

0: ഔദ്യോഗിക ഫലം പുറത്തു വരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. AIRC 12 സീറ്റ് നേടി. LJK, ADMK, NYMK എന്നിവർ ഓരോ സീറ്റിലും വിജയിച്ചു. DMK 5 BJP 4 TVK 2 കോൺഗ്രസ് 1 വിജയിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെയാണ് നിയമിച്ചത്. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നലെ നടന്നു. ഗുജറാത്തിലെ ഉംറേഡ്, മഹാരാഷ്ട്രയിലെ രാഹുരി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിൽ BJP വിജയിച്ചു. കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗെരെ സൌത്ത് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു. മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ NCP വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ ഇന്ന് സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കോൺഗ്രസിന്റെയും തുടർന്ന് UDFന്റെയും നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേർന്ന ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഗവർണർക്ക് മുന്നിൽ സമർപ്പിക്കുക. നിയമസഭാ കക്ഷി യോഗങ്ങൾ ചേരുന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും വേഗത്തിൽ തന്നെ ചേരുവാനും വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ സത്യപ്രതിജ്ഞ നടത്തുവാനുമായിരിക്കും ശ്രമം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരിക്കും കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയെന്ന് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. അതിനിടെ അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കും.
0: UAE ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. ഇന്നലെ ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിന് നേരെയാണ് ആക്രമണമുണ്ടായത്. UAE ലക്ഷ്യമാക്കി വന്ന 12 ബാലിസ്റ്റിക് മിസൈലുകളും 4 ഡ്രോണുകളും 3 ക്രൂയിസ് മിസൈലുകളും വിജയകരമായി തടഞ്ഞതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ 3 ഇന്ത്യൻ പൌരന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പ്രാദേശിക അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. അതേസമയം ഇറാന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് UAEയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ അടച്ചു. ഗൾഫിൽ സംഘർഷം കടുക്കുന്നതിനിടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. തിങ്കളാഴ്ച എണ്ണവില ഏകദേശം 6% ഉയർന്നത്. ഇതോടെ ബ്രന്റ് ക്രൂഡ് ബാരലിന് $6.27 വർദ്ധിച്ച് $114.44. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 6 പരാജയപ്പെടുത്തി. ലക്നൌ ഉയർത്തിയ 229 റൺസ് വിജയലക്ഷ്യം 18.4 ഓവറിൽ മുംബൈ മറികടക്കുകയായിരുന്നു. ഇതോടെ മുംബൈ 6 സ്ഥാനത്തേക്കെത്തി. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി രാജ്യം വിട്ട പിടികിട്ടാപ്പുള്ളി മുഹമ്മദ് നവാസ് കക്കാട്ട് ഇസ്മായിലിനെ UAEയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ CBI ആണ് പ്രതിയെ ഇന്ത്യയിൽ തിരികെയെത്തിച്ചത്. ഭീഷണിപ്പെടുത്തി, പണം തട്ടൽ, വിശ്വാസവഞ്ചന, രേഖകൾ ചമയ്ക്കൽ, ആൾമാറാട്ടം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നത്. CBIയുടെ റെഡ് നോട്ടീസിനെ തുടർന്ന് UAEയിൽ പിടിയിലായ ഇയാളെ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഡൽഹി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കേരളത്തിൽ 10 ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. മന്ത്രിസഭാ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കാൻ കോൺഗ്രസ്. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. NDAക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വിജയം. തമിഴ്നാട്ടിൽ ചരിത്രം കുറിച്ച് നടൻ വിജയിയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം. UAEയിൽ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.

0: റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ കൂട്ടുകാർക്കും റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഏത് പാട്ടാ പാടുന്നത്?
2: നാടൻ പാട്ട്.
1: ഓക്കെ, നാടൻ പാട്ട് കലാകാരന്മാർ ഒരുപാടുണ്ടല്ലോ.

0: അമ്മ പാടുവാ?
1: അമ്മ അടക്കടക്ക് പണിയെടുക്കുന്നു.
0: അമ്മ പാടുന്നത്
1: ഒരു പണ്ടത്തെ ഓർമ്മയില്ല.
0: ഓർമ്മയില്ല. ആ പാട്ട് ഏതാന്നാലും നമുക്ക് അമ്മക്ക് വേണ്ടി പാട്ട് കൊടുക്കായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചേ.
1: ഭക്തിയാണ്.
0: ഭക്തിയാണ്. ഓർമ്മയില്ല അല്ലെ, വരികൾ ഓർമ്മയില്ല. എന്നാ ഓക്കെ, കുഴപ്പമില്ല. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞു.
1: സർവമയല്ലേ,
0: നമുക്ക് ആനന്ദവശക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്താ വേറെ ആർക്കും വേണ്ട, ആനന്ദവശക്ക്. ഓക്കെ, അപ്പോ പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്തയാളെ വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ എന്തായി തീരണമെന്ന് ആഗ്രഹം?
1: ടീച്ചർ.
0: ഈ ആനന്ദ മാഷ കൊണ്ട് തോറ്റി, മൊത്തം ടീച്ചർമാരെയാ വാർത്ത എടുക്കുന്നത്. മാഷ കണ്ടിട്ട് തന്നെയായിരിക്കും അല്ലേ? ഓക്കെ, സാരമില്ല. എന്തായാലും നല്ല പണിയാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു തലമുറേനെ നമുക്ക് മോൾഡ് ചെയ്തിട്ട് നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു ഇതാണ് അധ്യാപകൻ എന്ന് പറഞ്ഞാല്. നല്ലൊരു അധ്യാപകനായി, നല്ലൊരു ടീച്ചറായിട്ട് വരിക. ഞാൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞതുപോലെ കുറെ കുട്ടികളുമായിട്ട് റേഡിയോ മലബാറിലേക്ക് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക് യു.

0: മാഷേ, മോളെ പേര്?
1: മോളുടെ പേര് കാവ്യശ്രീ. ആ പേര് പോലെ തന്നെ നല്ല സ്ത്രീ ഉള്ള മുഖമാണ്. അറിഞ്ഞിട്ട് വരാൻ തോന്നുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഫേസ് ആണ്. പിന്നെ എല്ലാ കൂട്ടത്തില് ഈ പറഞ്ഞ പോലെ തന്നെ 6-ാം ക്ലാസ്സിലാണ്, 6B ക്ലാസ്സിലാണ്. അപ്പൊ 6B കൂട്ടത്തിലുള്ള ഒരു നല്ലൊരു മോളാണ് കാവ്യശ്രീ.
0: അപ്പൊ കാവ്യശ്രീ, നമുക്ക് തുടങ്ങാം. എന്തിന്റെ വിശേഷം?
2: വിശേഷം
0: പരീക്ഷകൾ എങ്ങനെയുണ്ടായിരുന്നു?
2: ഏതാ
0: വിഷമം?
2: ഇംഗ്ലീഷ് കുറച്ച് വിഷമമുണ്ട്.
0: എങ്ങനെയാണ് പഠിപ്പിച്ചതിന് പുറമേന്ന് വന്നിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ്? വിഷമമുള്ള സബ്ജക്ട് ഏതാ?
2: സോഷ്യല്.
0: സോഷ്യലാണ്. അതെന്താണ് സോഷ്യലാന്ന് പറയുമ്പോ ഫ്രണ്ടിനെ നോക്കി ചിരിക്കുന്നേ? ഒന്നുമില്ല, വെറുതെ. ഓക്കെ, വീട്ടിലാർക്കുണ്ട്?
2: വീട്ടില് അമ്മ, അച്ഛൻ, ഏട്ടൻ. അമ്മേന്റെ പേര് ജെസ്സി, അച്ഛന്റെ പേര് റോമേഷ്, ഏട്ടന്റെ പേര് കാർത്തിക്.
0: കാർത്തിക്. എന്താ ചെയ്യുന്നേ ജെസ്സിയും റോമേഷ് ഒക്കെ?
2: അമ്മ ഇപ്പോ ലോട്ടറി ഓഫീസിൽ പോണ്ട്. അച്ഛൻ ടൈൽസിന്റെ പണി. ഏട്ടൻ ഇനി പ്ലസ് ടുവില്.
0: എവിടെയാ പഠിക്കുന്നത് പ്ലസ് വൺ?
2: മട്ടന്നൂർ സ്കൂളിൽ.
0: എന്താ സബ്ജക്ട് എടുത്തത്?
2: ഹ്യൂമാനിറ്റീസ്.
0: ഓക്കെ, പേര്?
2: കാർത്തിക്.
0: കാർത്തിക്.
2: NSS-ന്റെ ക്യാമ്പ്.
0: ആ, NSS കാർത്തിക് ഉണ്ടായിരുന്നോ? ആ പറയും. നമ്മള് റേഡിയോന്റെ ഫുൾ ടീം അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ഓക്കെ, ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അറിയാല്ലേ. ഓക്കെ, അപ്പൊ പറയണം കേട്ടോ എല്ലാരോടും അന്വേഷണം, അമ്മേനോടും അച്ഛനോടും എല്ലാരോടും. എന്താ അവതരിപ്പിക്കുന്ന? ഒന്നുമില്ല. ഓക്കെ, പാട്ടിനോട് ഇഷ്ടമുണ്ടോ?
2: ഇഷ്ടമുണ്ട്.
0: ഇഷ്ടമുണ്ട്. പഴയ പാട്ടാണോ ഇഷ്ടം, പുതിയ പാട്ടാണോ ഇഷ്ടം?
2: രണ്ടും
0: ഇഷ്ടമാണ്. വീട്ടിലാരെങ്കിലും പാടുവോ? അമ്മ, ഏട്ടെ. ആ കാർത്തിക്. പാട്ട് കാർത്തിക് എന്തെങ്കിലും പരിപാടിയല്ല അവതരിപ്പിക്കുമല്ലോ, NSS-ലെല്ലാം പങ്കെടുത്തോണ്ട്. ഒന്നും അറിയില്ല. ഓക്കെ, ഏട്ടൻ പാടുന്ന ആ പാട്ട് ഏതാണ്? ഓർമ്മയില്ല. ഓക്കെ, മുഖ സിനിമയാണോ ഇഷ്ടം? യാത്രയിൽ ഇഷ്ടമുണ്ടോ പോവാൻ? ഇപ്പൊ വെക്കേഷനിൽ എവിടെയോ പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. എവിടെയാ പോന്നേ?
2: മേമേന്റെ വീട്ടില്.
0: തെയ്യത്തിന്. എവിടെയാത്?
2: കോവൂര്.
0: കോവൂര്. അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും പോകുന്നുണ്ടോ? ആരാണ് മുൻകൈ എടുക്കുക ടൂർ എന്ന് പറയുമ്പോഴേക്ക്? പോണം, ആ പോണം പോണം എന്ന് പറഞ്ഞ സ്ഥലം എല്ലാരാ തിരഞ്ഞെടുക്കുക?
2: ഞാനും.
0: നിങ്ങൾ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക.
2: ഇഷ്ടമില്ല
0: സംവാറിണ്ടോ? അടിയാക്കലുണ്ട് രണ്ടാളും. ആണ്. എന്ത് പറഞ്ഞിട്ട് അടിയാക്ക? ഓരോ കാര്യങ്ങളുണ്ട്. ആരാ ജയിക്കും എന്നിട്ട്? മാറി മാറി വിട്ടു കൊടുക്കും. ഒരു ദിവസം മോള് ജയിച്ചാ ഒരു ദിവസം ജയിക്കും. എന്നാലും നമുക്കിപ്പോ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കണ്ടേ? ഏത് പാട്ടാ കേൾപ്പിക്കോ? പറ ചൊല്ലിക്കോ.

0: എല്ലാരും നാടൻ പാട്ടിലേക്കാണ് വരുന്നത് അല്ലേ, അടിപൊളി. അപ്പൊ പാടാൻ അറിയില്ലാന്നല്ലോ നിങ്ങൾ വെറുതെ പറയുന്നതാണ്. എല്ലാവർക്കും ഉള്ളില് പാടാനുള്ള കഴിവുണ്ട്. ഇപ്പൊ പാടിയില്ലേ കാവ്യശ്രീ, പാടണം കേട്ടോ, പഠിക്കണം. അടുത്ത തവണ സ്കൂളില് എല്ലാത്തിനും മുന്നിട്ട് ഇറങ്ങിയിട്ട് പരിപാടി പങ്കെടുക്കണം, മാറി നിൽക്കരുത്. മാഷു പറഞ്ഞു എല്ലാം ഉഷാറാണ്. മാഷിനെ കുറിച്ച് എന്താ പറയാ, എല്ലാ ദോഷ കുറിച്ച്?
1: നല്ലോണം പഠിപ്പിക്കും, ക്ലാസ് എടുക്കുന്ന സമയത്ത് തമാശ എല്ലാം പറയും.
0: അതുകൊണ്ട് ഇഷ്ടമാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എപ്പോഴും തമാശയിലൂടെ പഠിക്കാനാണ് ഇഷ്ടം. തമാശ എല്ലാം പറയും. എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞുതരാനുണ്ടോ ചേച്ചിക്ക്? അപ്പൊ രസകരമായിട്ടാണ് ഒരു മണിക്കൂർ പോവാ അല്ലേ. എപ്പോഴും വിചാരിക്കോ അടുത്ത മാഷ് വരണേ, മാഷ് വരണേന്ന് വിചാരിക്കോ ക്ലാസ് എടുക്കാൻ? അങ്ങനൊന്നും ഇല്ല, എല്ലാ സബ്ജക്റ്റും എടുക്കണല്ലോ അല്ലെ. സയൻസ് ഏതാ, സയൻസിൽ ഏതാ എടുക്കുന്നത്? സയൻസ് അങ്ങനെ
2: ഇംഗ്ലീഷ്
0: ഇംഗ്ലീഷ് മാത്രല്ലേ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളൂ. മാഷ് ഇംഗ്ലീഷ് എടുക്കുന്നത് ഇഷ്ടം, സയൻസ് എടുക്കുന്നത് ഇഷ്ടം?
1: രണ്ടും
0: ഒരേ പോലെ തന്നെയാണ്. ആദർശ് മാഷെ കുറിച്ച് എന്താ പറയാനുള്ളത്? കണക്കാണോ എടുക്കുന്നത് മാഷ്? കണക്ക് വിഷമാണോ, കണക്ക് ഈസിയാണോ?
1: ചെറിയ
0: കണക്ക് കളികളിലൂടെയോ പാട്ടിലൂടെയല്ലോ മാഷ് പഠിപ്പിക്കുവാ? അങ്ങനെയൊന്നും ഇല്ല, ആയി വരുന്നേ ഉള്ളൂ. മാഷ് ഇപ്പൊ ചേർന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ്? ക്ലാസ് ടീച്ചർ ആരാ?
1: ശീബ ടീച്ചർ.
0: ടീച്ചറെ കുറിച്ച് എന്താ പറയാനല്ലേ? ടീച്ചർ ആയിരിക്കില്ല, ആദർശ് മാഷു ആനന്ദ് മാഷു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി അന്നെ പറഞ്ഞിട്ടില്ല, പറഞ്ഞോ.
1: ടീച്ചർ സോഷ്യൽ ആണ് എടുക്കുന്നത്.
0: അങ്ങനെല്ലാം തന്നെ വരെയിറങ്ങി ഓർമ്മിച്ചെടുക്കാനുണ്ടോ ടീച്ചർമാരാ? ബുദ്ധിമുട്ടിക്കുന്നില്ല, പാവം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ആഗ്രഹം? ആർമിയില് ഡോക്ടർ. അടിപൊളിയല്ലേ. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരോടും അന്വേഷണം പറയാ. ഇവിടെയാ മുയമ്മന്റെ വീട്ടിലാ, മൂത്തന്റെ വീട്ടിലാരും പോകുന്നില്ലേ, അവിടെ എല്ലാരോടും പറയണം റേഡിയോ മലബാറിനെ കുറിച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
3: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയോ സ്കൂളിൽ. ഇന്നത്തെ റേഡിയോ സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
5: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതിഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് സ്മൃതിഗീതങ്ങളിൽ വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനങ്ങളാണ്. ആദ്യ ഗാനം ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലേത്. രചന വയലാർ രാമവർമ്മ. ആലാപനം KJ

സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി 1981 പുറത്തിറങ്ങിയ സംഭവം എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസ്.

1981 പുറത്തിറങ്ങിയ അരിക്കാരി അമ്മു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് പി ജയചന്ദ്രൻ, വാണി ജയറാം. രചന ശ്രീകുമാരൻ തമ്പി.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
3: വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം 1979 പുറത്തിറങ്ങിയ ജിമ്മി എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നു കല്യാണി മേനോൻ. രചന ശ്രീകുമാരൻ തമ്പി.

മനുഷ്യൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഭരണിക്കാവ് ശിവകുമാർ, പാടിയത് കെ ജെ യേശുദാസ്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1979 ആണ്.

മനോരഥം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു വാണി ജയറാം. രചന പി ഭാസ്കരൻ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978 ആണ്.

0: വി ദക്ഷിണാമൂർത്തി ഈണമിട്ട ഗാനങ്ങളാണ് സ്മൃതിഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ സ്മൃതിഗീതം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. തുടർന്ന് ഗാനലയം. ഉച്ചയ്ക്ക് 12 മണിക്ക് വായനശാല. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9 മണിക്ക് നാട്ടിലെ പാട്ട്. രാത്രി 10 മണിക്ക് ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. 102 സീറ്റിൽ വിജയിച്ച് 3-2 ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിൽ എത്തുന്നത്. LDF 35 സീറ്റിലും NDA 3 സീറ്റിലും വിജയിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയെ 4,978 വോട്ടിന് തോൽപ്പിച്ച് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് നേമം BJPക്കായി തിരിച്ചുപിടിച്ചത്. കഴക്കൂട്ടത്ത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ 428 വോട്ടിന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരാജയപ്പെടുത്തി. ചാത്തന്നൂരിൽ CPI നേതാവ് R രാജേന്ദ്രനെ 4,398 വോട്ടിന് BB ഗോപകുമാർ പരാജയപ്പെടുത്തി. 2016 നേമത്ത് ഒ രാജഗോപാലിന്റെ വിജയത്തിനുശേഷം ഇപ്പോഴാണ് BJP വീണ്ടും വിജയിക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ 3 മാസത്തിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF നിലനിർത്തി. കോൺഗ്രസ് 63, മുസ്ലിം ലീഗ് 22, കേരള കോൺഗ്രസ് 7 എന്നിങ്ങനെയാണ് സീറ്റുകൾ. LDFൽ CPIM 26 സീറ്റും CPI 8 സീറ്റും RJD 1 സീറ്റും നേടി. VD സതീശൻ, രമേശ് ചെന്നിത്തല, മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി, കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ്, RSP നേതാവ് ഷിബു ബേബി ജോൺ, CMP നേതാവ് CP ജോൺ തുടങ്ങിയ പ്രധാന UDF നേതാക്കൾ വിജയിച്ചു. TN പ്രതാപൻ, VS ശിവകുമാർ തുടങ്ങിയവർ പരാജയപ്പെട്ടു. മത്സരിച്ച മന്ത്രിമാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, KRാജൻ, GR അനിൽ, P പ്രസാദ് എന്നിവർ വിജയിച്ചു. PM രാജീവ്, MB രാജേഷ്, വി ശിവൻകുട്ടി, VN വാസവൻ, R ബിന്ദു, വീണ ജോർജ്, OR കേളു, KB ഗണേഷ് കുമാർ, JH ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹ്മാൻ, റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. വോട്ടെണ്ണൽ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ 3 ബൂത്തുകളിൽ വോട്ടെണ്ണൽ തടസ്സപ്പെട്ടു. ഇതോടെ VVPAT എണ്ണാൻ തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ LDFിനേറ്റ കനത്ത തിരിച്ചടിക്കുള്ള കാരണങ്ങൾ പാർട്ടി വിലയിരുത്തി ആവശ്യമായ എല്ലാ തിരുത്തൽ നടപടിയും സ്വീകരിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം സംബന്ധിച്ച് പരിശോധിച്ച് ദൗർബല്യങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രസ്താവനയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അപ്രതീക്ഷിത പരാജയമാണുണ്ടായതെന്നും ജനവിധി മാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UDFിന്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം ഉടൻ തീരുമാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതും മാറി നിന്നതുമെല്ലാം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ആവശ്യപ്രകാരമാണെന്നും പാർട്ടിയുടെ നിലപാട് എന്തായാലും അതിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UDFിന്റെ കൂട്ടായ പ്രവർത്തനവും രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരന്റിയും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മുഖ്യ പങ്കുവഹിച്ചു. കോൺഗ്രസിന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്ന ജനവിധിയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധർമ്മടത്ത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയന് 3 തവണയും വിജയം. 19,247 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. പിണറായി വിജയന് 85,614 വോട്ടാണ് ലഭിച്ചത്. UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് 66,367 വോട്ടും BJP സ്ഥാനാർത്ഥി KRഞ്ജിത്ത് 18,555 വോട്ടും നേടി. 117,659 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇരിക്കൂർ നിയോജക മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് സജീവ് ജോസഫ് വീണ്ടും നിയമസഭയിൽ എത്തുന്നത്. 42,426 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥിയും സജീവ് ജോസഫ് തന്നെയാണ്. നാടാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിലും മട്ടന്നൂരിൽ പിടിച്ചുനിന്ന് LDF. 14,168 വോട്ടിനാണ് VK സനോജ് വിജയിച്ചത്. കഴിഞ്ഞ തവണ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് KK ശൈലജ മട്ടന്നൂരിൽ നേടിയിരുന്നത്. വലിയ വോട്ട് ചോർച്ചയുണ്ടായെങ്കിലും മണ്ഡലം നിലനിർത്താൻ LDFനായി. മാഹി നിയമസഭാ മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് TE അശോക്കുമാർ ശ്രദ്ധേയമായ വിജയം നേടി. അന്തിമഫലത്തിൽ 1,115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ തോൽവിയെക്കുറിച്ച് വിശദമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകും. പ്രതീക്ഷിച്ച വിജയമല്ല ഉണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങളുണ്ടായതായി റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ TVKക്ക് 107 സീറ്റ്, DMK സഖ്യം 73 സീറ്റും AIADMK സഖ്യം 54 സീറ്റും നേടി. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. വ്യക്തിവിരോധത്തെ തുടർന്ന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 4.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആയിപ്പുഴ ചിരട്ടയാടൻ ഹൌസിൽ CH സഹീർ കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ഓൺലൈൻ ട്രേഡിംഗ് എന്ന പേരിൽ എറണാകുളം സ്വദേശിയിൽ നിന്ന് 24.76 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്യുന്നു. പിടിയിലായ ഹൈദരാബാദ് സ്വദേശികളായ വ്യവസായി സത്യനാരായണ മൂർത്തി, ഇയാളുടെ കമ്പനിയിലെ ജീവനക്കാരൻ ടൈസൺ രാജു എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ആസിഡ് ആക്രമണത്തിൽ ബാഹ്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും ആന്തരികമായി

0: പരിക്കേറ്റവർക്ക് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ പരിരക്ഷ ബാധകമാക്കി സുപ്രീംകോടതി. ഇതുപ്രകാരം നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആസിഡ് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരുടേതാണ് നിർദ്ദേശം. പാലക്കാട് മധുര റെയിൽവേ ഡിവിഷനുകളിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ മാറ്റം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഇന്നലെ പവന് 960 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് 1,09,720 രൂപയായി. ഇരിട്ടി കീഴ്പള്ളിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകൻ കുഴഞ്ഞു വീണു മരിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 നടക്കും. IPL ക്രിക്കറ്റ്, മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയൻസിനെ 6 തോൽപ്പിച്ചു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഇപ്പോൾ ഗാനലയത്തിന്റെ നേരമാണ്. ഗാനലയത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അശ്വിനി.
1: ഞാൻ സി പുരുഷോത്തമൻ, കല്ലേരിക്കര.
0: എല്ലാ തവണയും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള പാട്ടുകളാണ് നമ്മൾ ഗാനലയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇന്നും അതുപോലെ പ്രത്യേകതയുണ്ട്.
1: എന്ത് പ്രത്യേകതയാണ് അശ്വിനി?
0: ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴേ, ഒരുപാട് ഗായകർ പാടിയ ഒരുപാട് പാട്ടുകൾ നമ്മൾ എപ്പോഴും ആസ്വദിക്കുന്നതാണ്. അതിൽ തന്നെ ജി വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹം പാടിയിട്ട് 1990 പുറത്തിറങ്ങിയ പാട്ടുകൾ മാത്രമേ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ.
1: അതായത് 1990 ജി വേണുഗോപാൽ പാടിയ പാട്ടുകൾ മാത്രമാണ് ഇന്നത്തെ ഗാനലയത്തിൽ.
0: അതെ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴേ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സ്റ്റുഡിയോ ഇതിനു മുന്നേ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടങ്ങൾ ഇണങ്ങൾ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ പുതുക്കാൻ കൂടി നമുക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം അല്ലേ?
1: അപ്പൊ അശ്വിനി, ഇത് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1990 പുറത്തിറങ്ങിയ കളിക്കളം എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ അശ്വിനി? ആ ചിത്രം
0: കണ്ടിട്ടില്ല, പക്ഷെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്.
1: ആ ചിത്രത്തിലെ മമ്മൂട്ടി, മുരളി, ശോഭന എന്നിവരായിരുന്നു മുഖ്യ നടീനടന്മാരെ.
0: കൂടാതെ ശ്രീനിവാസൻ, ഇന്നസെന്റ്, ശങ്കരാടി, മാമുക്കോയ, ലാലു അലക്സ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരു നീണ്ട താരനിര ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു.
1: കൈതപ്രത്തിന്റെ രചനയ്ക്ക് ജോൺസൺ ആയിരുന്നു സംഗീതം നൽകിയത്.
0: എടുത്തു പറയേണ്ടതില്ല, നമ്മൾ പറഞ്ഞു 90 പുറത്തിറങ്ങിയ സിനിമയിലെ പാട്ടുകളാണ് ഇന്നത്തെ ഗാനലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം എന്തായാലും 1990 തന്നെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. മാത്യു ജോർജ് ആയിരുന്നു നിർമ്മാണം, സംവിധാനം സത്യനന്ദിക്കാട്.
1: ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും എസ് എൻ സ്വാമി ആയിരുന്നു. സെൻട്രൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.
0: രണ്ട് പാട്ടുകൾ മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. ഒന്ന് ആകാശഗോപുരം എന്ന് തുടങ്ങുന്ന ഗാനവും മറ്റൊന്ന് പൂത്താലം എന്ന് തുടങ്ങുന്ന ഗാനവും. ഈ രണ്ട് പാട്ടുകളും ജി വേണുഗോപാൽ പാടിയിട്ടുണ്ട്. അതില് പൂത്താലം എന്ന് തുടങ്ങുന്ന ഗാനം ചിത്ര ആലപിച്ചൊരു വേർഷൻ കൂടി ഉണ്ട്. നമ്മളെന്തായാലും ജി വേണുഗോപാലിന്റെ പാട്ടുകളാണ്, അദ്ദേഹം ആലപിച്ച പാട്ടുകളാണ് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേത് പാട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുക?
1: കൈതപ്രത്തിന്റെ വരികള് ജോൺസൺ മാഷ് കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പൂത്താലം എന്നാരംഭിക്കുന്ന ഗാനമാവട്ടെ ഇന്ന് ആദ്യം.

0: ഗാനലയത്തില് ജി വേണുഗോപാൽ ആലപിച്ച് 1990 പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഗായകനെ പറ്റി കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഗോപിനാഥൻ നായർ വേണുഗോപാൽ എന്നാണ്. പക്ഷെ മലയാള സിനിമയുടെ സ്വന്തം ജി വേണുഗോപാൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുടക്കകാലത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാന ജീവിതം ആരംഭിച്ചത് ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയാണ്. 1984 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിരുന്നത്. അതിനുശേഷം ഏകദേശം 4000 സിനിമകളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. കൂടാതെ 500 ആൽബങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇത്തരത്തില് ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ മനോഹരമായ പാട്ടുള്ള മറ്റൊരു ചിത്രമാണ് അനന്ത വൃത്താന്തം.
1: മനോജ് കെ ജയൻ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, മാമുക്കായ, സായികുമാർ, രഞ്ജിനി, സുകുമാരി, മീന, വിജയ് മേനോൻ, ഉഷ, ലളിതശ്രീ, ശരൺ എന്നിവരാണ് ഈ ചിത്രത്തിലെ അഭിനേതാക്കള്. ജോർജ് തോമസ് ആണ് ഈ ചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചത്. മോഹൻ സിതാരയാണ് പശ്ചാത്തല സംഗീതം. ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ജൂഡിയാണ്. അറിഞ്ഞോ അറിയാതെയോ, മിഴിനിറഞ്ഞോ നിറയാതെയോ, തുളുമ്പും ബാഷ്പമൊഴുകും ഈ ഗദ്ഗദം തേടും ഒരു സാന്ത്വനം.
0: ഇപ്പൊ ഈ വരികൾ പറയാനുള്ള കാരണം,
1: ഈ സിനിമയിൽ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് ഇതാണ്.
0: അതുകൊണ്ടാണ് ആ വരികൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈണത്തിനോടൊപ്പം തന്നെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളാണ് ഈ ഗാനത്തിന്റെ മുഴുവനായിട്ടുള്ളത്.
1: അപ്പൊ അടുത്ത വരികളിലൂടെ ഞാൻ പാടണോ അല്ല പറയണോ?
0: പറഞ്ഞോളൂ.
1: എന്തായാലും ഞാൻ ഈ ഗാനം പാടുന്നില്ല, ജി വേണുഗോപാൽ പാടിയ പാട്ട് നമുക്ക് ശ്രോതാക്കൾ കേൾപ്പിച്ചു കൊടുക്കാം.
0: കേൾപ്പിച്ചു കൊടുക്കാം. മനസ്സിൽ ഇത്തിരി സങ്കടം നിറയ്ക്കുന്ന വരികളാണ് ആ പാട്ടിൽ ഉടനീളമുള്ളത്. മുള്ളിൽ വീണ സ്വപ്നങ്ങളും ഉള്ളം തേങ്ങും കൽപ്പനകളും.
1: മുള്ളിൽ വീണ സ്വപ്നങ്ങൾ, മുത്തുകൾ കോർത്തൊരു മോഹങ്ങൾ.
0: ആ വരികൾ കേൾക്കുമ്പോഴേ ജീവിതാനുഭവമായിട്ട് നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റുന്ന ചില വരികളാണല്ലോ.
1: ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട്, പക്ഷെ നമ്മൾ വലിച്ചു നീട്ടി അതിലേക്ക് പോകുന്നില്ല. ശ്രോതാക്കൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതാ ഈ പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കളെ, 1990 ജി വേണുഗോപാൽ പാടിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് ഗാനലയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോ രണ്ട് പാട്ടുകൾ ഇതിനോടകം നമ്മൾ കേൾപ്പിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചിത്രം ഏതാണ്?
0: സസ്നേഹം എന്ന ചിത്രത്തിലെ ഒരു ഗാനമാവട്ടെ ഇനി.
1: സസ്നേഹം, ആ ചിത്രം മലയാളികളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഒരുപോലെ ഓർമ്മിക്കപ്പെടുന്ന ഒരു ചിത്രമാണ്. സസ്നേഹം എന്ന പേര് കേൾക്കുമ്പോഴ് പെട്ടെന്ന് മനസ്സിലേക്ക് ആ സിനിമയുടെ കഥയാണോ കഥാപാത്രങ്ങളാണോ പാട്ടാണോ മനസ്സിലേക്ക് വരുന്നത്?
0: സസ്നേഹം എന്ന സിനിമയിലെ താനേ പൂവിട്ട മോഹം, മൂകം വിതുമ്പും നേരം, ഈ പാട്ട്
1: ആണ് ഏറ്റവും കൂടുതൽ
0: ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്.
1: നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ വരികളോടാണോ കൂടുതൽ ഇഷ്ടം തോന്നുന്നത്?
0: വരികളോട് കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു പാട്ടാണിത്.
1: ഈ ചിത്രത്തിലും നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി രണ്ട് പാട്ടുകളാണുള്ളത്. ഒന്ന് മംഗല്യ പൂവിലിരിക്കും ചിത്ര ആലപിച്ചത്, മറ്റൊന്ന് വേണുഗോപാൽ ആലപിച്ച ഇപ്പൊ പറഞ്ഞ ഈ ഒരു ഗാനവും.
0: ഈ ചിത്രത്തിൽ ബാലചന്ദ്ര മേനോൻ, ഇന്നസെന്റ്, ശോഭന, കെ പി എസ് സി ലളിത, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കരമന ജനാർദ്ദനൻ നായർ, സുകുമാരി, മീന എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. സത്യനന്ദിക്കാടായിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഗണേഷ് അയ്യരായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം.
1: ഇതിൽ ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് തോമസ് കുട്ടി. അതുപോലെ സരസ്വതി എന്ന കഥാപാത്രത്തെയാണ് ശോഭന അവതരിപ്പിച്ചിട്ടുള്ളത്. കഥയുടെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ, ക്രിസ്ത്യാനി കുടുംബത്തിലുള്ള തോമസ് കുട്ടി ഒരു ബ്രാഹ്മണ പെൺകുട്ടിയായിട്ടുള്ള സരസ്വതിയെ വിവാഹം ചെയ്യുകയും അക്കാരണം കൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ രണ്ടുപേരെയും ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് അവരുടെ ജീവിതം, അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞുണ്ടായതിന് ശേഷം പല പല കാരണത്താൽ രണ്ടുപേരും രണ്ടു വഴിക്കായി പോകുന്നുണ്ടെങ്കിലും വീണ്ടും അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള സാഹചര്യങ്ങൾ കാരണം അവരൊരുമിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും അതീതമായിട്ടുള്ള സ്നേഹത്തെ കാട്ടിത്തരുന്ന ഒരു ചിത്രമാണ് സസ്നേഹം.
0: ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതിയത് എ കെ ലോഹിതദാസാണ്. കാസിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സെഞ്ചുറി റിലീസാണ് ഈ ചിത്രം വിതരണം ചെയ്തത്.
1: അതെ, കഥയെ അന്വർത്ഥമാക്കുന്ന പേരുള്ള ഒരു ചിത്രം എന്ന് പറയാം സസ്നേഹം. സ്നേഹത്തോടു കൂടിയത്. ആ ചിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പല പല വഴക്കുകളും മറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടെ സ്നേഹമാണ് അവിടെയുള്ള സ്ഥായി ആയിട്ടുള്ള ഭാവം. ചിത്രം സൂക്ഷ്മമായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ചിത്രത്തിൽ രണ്ടേ രണ്ട് പാട്ടുകളാണുള്ളത്, ഒന്ന് ചിത്ര പാടിയതും ഒന്ന് വേണുഗോപാൽ പാടിയതും. അതിൽ നമ്മൾ കൊടുക്കുന്ന പാട്ട്
0: താനേ പൂവിട്ട മോഹം എന്ന ഗാനമാണ് നമ്മൾ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ പോകുന്നത്. പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകിയ ഈ ഗാനം ആനന്ദ ഭൈരവി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. നമുക്കിപ്പോൾ ഈ ഗാനം കേൾക്കാം.

0: നമ്മൾ മനോഹരമായിട്ടുള്ള മൂന്ന് പാട്ടുകൾ ആസ്വദിച്ചു. ഇനിയും കേൾക്കാനായിട്ട് ഒത്തിരി പാട്ടുകളുണ്ട്. ജി വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതും 1990 പുറത്തിറങ്ങിയ ചിത്രത്തില്. അദ്ദേഹത്തെ പറ്റി, അതായത് ഗായകനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ, കിളിമാനൂരിനടുത്തുള്ള തട്ടത്തുമല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അച്ഛൻ ഗോപിനാഥൻ, അമ്മ സരോജിനി. അമ്മ സംഗീതത്തിൽ വളരെയധികം പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർ വിമൻ കോളേജിലെ സംഗീത വിഭാഗം മേധാവിയായിരുന്നു. അവരുടെ മൂത്ത മകനായിട്ടാണ് ജി വേണുഗോപാൽ ജനിക്കുന്നത്. അത് പറയുമ്പോഴാണ് എടുത്തു പറയേണ്ട ഒരു പേര് കൂടിയുണ്ട്, കെ ശാരദാമണി, കെ രാധാമണി. ഇവർ രണ്ടുപേരും വേണുഗോപാലിന്റെ മാതൃ സഹോദരിമാരാണ്. ഒപ്പം ഗായികമാരായിട്ടുള്ള സുജാത മോഹനും രാധിക തിലകും ഒക്കെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കൂടിയാണ്. ജി വേണുഗോപാലിന്റെ സംഗീതയാത്രയിൽ അദ്ദേഹം പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടുകളിൽ 1990 പുറത്തിറങ്ങിയിട്ടുള്ള ഏത് സിനിമയിലെ ഏത് ഗാനാണ് അടുത്തതായിട്ട്?
1: ഞാനൊരു ക്ലൂ തരാം അശ്വിനി. അടുത്ത ഗാനത്തിന് ഒരു ക്ലൂ തരാം. ഞാൻ അടുത്ത ഗാനത്തിന്റെ വരികൾ പറയാം. അത് ഏത് സിനിമയിലേതാണെന്ന് പറയണം. വസന്തത്തിൻ മണിച്ചപ്പ് തുറക്കുന്നു വർത്തമാനകാലം, ജി വേണുഗോപാൽ പാടി മനോഹരമാക്കിയ വളരെ മനോഹരമായ ഒരു ഗാനമാണത്.
0: എനിക്ക് തോന്നുന്നു ആ വരിയിൽ തന്നെ ചിത്രത്തിന്റെ പേരുണ്ട്. ശ്രോതാക്കൾക്ക് ചിലപ്പോ ഇപ്പൊ തന്നെ പിടികിട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ പറയാം അല്ലേ, വർത്തമാന കാലമാണ് ചിത്രത്തിന്റെ പേര്, ശരിയല്ലേ?
1: അതെ. ലാലു അലക്സ്, പറവൂർ ഭരതൻ, ബാബു നമ്പൂതിരി, സുകുമാരി, വത്സല മേനോൻ, സുമാ ജയറാം, സുരേഷ് ഗോപി, ജയറാം, ഉർവശി, എം ജി സോമൻ, സിദ്ദീഖ്, ബാലചന്ദ്ര മേനോൻ, കെ പി ഉമ്മർ, ലാലു അലക്സ്, പറവൂർ ഭരതൻ, ബാബു നമ്പൂതിരി, സുകുമാരി, വത്സല മേനോൻ, സുമാ ജയറാം, പ്രതാപ് ചന്ദ്രൻ, ജഗന്നാഥ വർമ്മ എന്നിവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾ
0: അവതരിപ്പിച്ചിട്ടുള്ളത്.
1: അതെ അതെ
0: അതെ. ഇതിൽ ബാലചന്ദ്ര മേനോൻ ജെയിംസ് കുട്ടിയായും ഉർവശി അരുന്ധതി മേനോനായും സുരേഷ് ഗോപി ബാലഗോപാലനും അതുപോലെ ജയറാം ബ്രഹ്മദത്തനുമായിട്ടാണ് എത്തുന്നത്.
1: ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം പ്രശാന്താണ്. ലിബർട്ടി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലിബർട്ടി റിലീസാണ് ചിത്രം വിതരണത്തിന് തയ്യാറാക്കിയത്.
0: ഈ ഒരു കഥ വളരെ ഹൃദയസ്പർശിയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് ഉർവശിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അരുന്ധതി മേനോൻ എന്ന് പറയുന്നത്. ആ കുട്ടി ഒരു കോളേജിൽ പ്രവേശനം നേടുകയും അവളോടൊപ്പം തന്നെ ബ്രഹ്മദത്തൻ എന്നു പേരുള്ള അയൽവാസി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവള് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും നേരിടുകയാണ്. അതിനിടയിലാണ് ജെയിംസ് കുട്ടി അരുന്ധതി മേനോനുമായിട്ട് പ്രണയത്തിലാവുന്നത്. അരുന്ധതിയെ ജെയിംസ് കുട്ടി പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസ് കുട്ടി ഒരു ഹൃദ്രോഗിയായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് വന്ന പ്രതീക്ഷകൾക്ക് മേൽ കിട്ടിയ ഒരു വല്ലാതെ അടിയായിരുന്നു ജെയിംസ് കുട്ടിയുടെ ആ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. തൻ്റെ എല്ലാ സമ്പത്തിനും അരുന്ധതി മേനോൻ മാത്രമാണ് ഉടമ എന്ന് അവകാശപ്പെട്ടതിന് ശേഷം ജെയിംസ് കുട്ടി മരിക്കുകയാണ്. എങ്കിൽ കൂടെ പിന്നീട് അരുന്ധതിക്ക് വീണ്ടും പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകുന്നു. ആ നഗരത്തോട് അവൾ വിട പറഞ്ഞ് തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുന്നു. അവിടെയാണ് വീണ്ടും ബാലഗോപാലനെ കണ്ടുമുട്ടുന്നത്. ബാല്യകാല സുഹൃത്തായിരുന്നു. ബാലഗോപാലന് വിവാഹിതനാണെങ്കിൽ കൂടെ അരുന്ധതിയോട് ഒരു പ്രത്യേകതരം ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അരുന്ധതി അതിൽ നിന്ന് മാറി മറ്റൊരു ജീവിതത്തിലേക്ക് പോവാൻ ആഗ്രഹിച്ചു. ആ ഗ്രാമവും വിട്ട് അവൾ ദൂരേക്ക് പോവാണ്. വീണ്ടും നഗരത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് അരുന്ധതി കടക്കുമ്പോഴാണ് തന്നെ ഉപദ്രവിച്ചത് ആരാണോ അവർ തന്നെ മറ്റൊരു പെൺകുട്ടിയെയും ഇതേ തരത്തിൽ ഉപദ്രവിക്കുന്നത് അരുന്ധതി മനസ്സിലാക്കുകയും അങ്ങനെ അവരെ കൊല്ലുകയും പോലീസിന് സ്വമേധയാ കീഴടങ്ങുകയും ചെയ്യുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ ആ കഥയുടെ വൈകാരികത എത്രത്തോളം ശ്രോതാക്കളിലേക്ക് എത്തുമെന്ന് അറിയില്ല. പക്ഷേ ആ സിനിമ കാണുമ്പോഴാണ് എത്രത്തോളം ഹൃദയഭേദകമായ രീതിയിലാണ് ഈ ഒരു സിനിമ പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം മനസ്സിലാവുകയുള്ളൂ.
1: നമുക്കിനി പാട്ടിലേക്ക് വരാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജോൺസൺ മാഷ് ഈണം നൽകി വസന്തത്തിൻ മണിച്ച പുതുറക്കുന്നു എന്ന ഗാനം.
0: ആ വരികളിലൂടെ ശ്രോതാക്കൾക്ക് ഒരു പക്ഷേ സിനിമയുടെ
1: ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയേക്കും.

0: നീലക്കൺകോടിയിൽ ലയമൗനസാഗരം, സ്നേഹപൂത്തെങ്കിൽ തൻ ഹൃദയം, നീലാകാശ വീഥികൾ വർണ്ണോദാരമായി ഏതോ കാരുണ്യത്തിൻ അക്കൽദാമയിൽ, വിണ്ണിൻ ഒലിവിൻ ഇളംപൂക്കൾ തൻ നീലക്കൺകോടിയിൽ. ഹ, എന്തൊരു മനോഹര ഗാനം!
1: എന്തൊരു മനോഹര ഗാനം! അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ഗാനം എന്നല്ല, വരികൾ എന്നാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്തായാലും, ഒന്നാമത്തേത് ജി വേണുഗോപാൽ പാടിയതാണ്, മറ്റൊന്ന് 1990 പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇനി ചിത്രം കൂടി ഏതാന്ന് പറഞ്ഞാൽ മതി.
0: കൗതുക വാർത്തകൾ എന്നാണ് ചിത്രത്തിന്റെ പേര്.
1: സുരേഷ് ഗോപി, സിദ്ധിഖ്, ഉർവശി, മുകേഷ്, ഇന്നസെന്റ്, ശങ്കരാടി, മാമുക്കോയ, മണിയൻ പിള്ളരാജു, രഞ്ജിനി, കൽപ്പന, ഫിലോമിന, ശ്രീലതാ മേനോൻ തുടങ്ങിയ താരനിരകൾ ഒത്തുചേർന്ന ഒരു മനോഹരമായിട്ടുള്ള ചിത്രം കൗതുക വാർത്തകൾ.
0: നവയുഗ ആർട്സിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് കൗതുക വാർത്തകൾ. ഈ ചിത്രത്തിൽ ആകെ 2 പാട്ടുകളാണുള്ളത്.
1: നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത അധിക സിനിമയിലും 2 പാട്ടുകൾ തന്നെയാണ് ഉള്ളത് അല്ലേ?
0: അതെ, ചിലതിൽ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും ഉണ്ട്.
1: ഇതിൽ മുകേഷ് മാത്യു നൈനാൻ കോശി, സുരേഷ് ഗോപി രവീന്ദ്രൻ, രഞ്ജിനി റോസ്മേരി, ഉർവശി അശ്വതി നായർ, സിദ്ധിഖ് പവിത്രൻ, മണിയൻപിള്ള രാജു രാമമൂർത്തി, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ രസമുള്ള ഒരു സിനിമയാണിത്. പവിത്രനും മാത്യു നൈനാൻ കോശിയും രണ്ടുപേരും ബാച്ചിലർമാരായിരുന്നു. അവര് തങ്ങളുടെ സുഹൃത്ത് രവി എന്ന് വിളിക്കുന്ന രവീന്ദ്രന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അവിടേക്കാണ് രാമമൂർത്തി എന്ന് പറയുന്ന അധ്യാപകൻ കടന്നു വരുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ആണല്ലോ. ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും, അങ്ങനെ പരസ്പരം വെറ്റുവെക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ വിനോദ പരിപാടികൾ എന്ന് പറയുന്നത്. മാത്യു ആണ് ഇതിൽ മുന്നിൽ നിൽക്കുന്ന ആൾ. താൻ ഏത് പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞാലും അവർ തന്നെയും തിരിച്ച് ഇഷ്ടപ്പെടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളായിരുന്നു മാത്യു. അപ്പോൾ ഈ ഒരു വിശ്വാസം ചെറുതായിട്ടൊന്ന് തച്ചുടക്കാൻ വേണ്ടി രവീന്ദ്രൻ എന്ത് ചെയ്യും? രവീന്ദ്രൻ്റെ പ്രതിശ്രുത വധുവായിട്ടുള്ള അശ്വതിയെ കൊണ്ട് തന്നോട് ഇഷ്ടമാണെന്ന് പറയിക്കാൻ വേണ്ടി മാത്യുവിനെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ മാത്യുവിനെ അറിയില്ല അശ്വതി ടി രവീന്ദ്രൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണെന്നുള്ള കാര്യം. അങ്ങനെ മാത്യു കള്ളങ്ങളിൽ കൂടെ അശ്വതിയോട് തന്നെ ഇഷ്ടമാണ് എന്ന് പറയിക്കുകയും അത് രവീന്ദ്രൻ കാണാൻ ഇടയാവുകയും ചെയ്യുന്നു. അങ്ങനെ സിനിമ മുന്നോട്ടേക്ക് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രശ്നങ്ങളൊക്കെ തീർന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് രവീന്ദ്രനും അശ്വതിയും അതുപോലെ മാത്യുവും റോസ്മേരിയും തമ്മിൽ വിവാഹം ചെയ്യുന്നതാണ് സിനിമയുടെ എൻഡ് എന്ന് പറയുന്നത്.
0: പ്രശ്നങ്ങൾ എന്ത് തന്നെയായി കഴിഞ്ഞാലും രവീന്ദ്രന്റെയും അശ്വതിയുടെയും മാത്യുവിന്റെയും റോസ്മേരിയുടെയും വിവാഹത്തോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്.
1: സന്തോഷപൂർണമായ
0: ഒരു എൻഡാണ് ഈ ചിത്രത്തിൻ്റെ.
1: അതെ, അപ്പോൾ ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അതേ സിനിമയിൽ വളരെയധികം സന്തോഷം വിടർത്തുന്ന ഒരു പാട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 2 പാട്ടുകൾ ഒന്ന്.
0: പാട്ടിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു തവണ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രസാദ ചന്ദന വരക്കുറിയണിയും പ്രമോദമുഖിയാം പൊന്നുഷസേ, നിന്റെ താലങ്ങളിൽ ഇലക്കീറുകളിൽ പ്രസാദ ചന്ദനം ഏറെയുണ്ടോ?
1: നല്ലൊരു ചോദ്യമാണിത്. ഉത്തരം നമുക്ക് എവിടെ നിന്ന് കിട്ടും?
0: അശ്വിനി, ഇതിനുള്ള ഉത്തരം ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനത്തിലൂടെ കിട്ടും.
1: ആ ഗാനം ഏത് സിനിമയിലേതാണെന്ന് കൂടെ പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമാവുമായിരുന്നു.
0: 32-ാം നാളെന്ന സിനിമയിൽ ജി വേണുഗോപാൽ പാടിയ ഗാനമാണത്.
1: സിനിമയുടെ പേരിനും പാട്ടിന്റെ വരികൾക്കും പ്രത്യേകതയുണ്ട്. കാരണം രണ്ടും ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. 32-ാം നാൾ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആ വരികളിലുള്ള ചോദ്യത്തിന് ഗാനത്തിലൂടെ തന്നെ വേണം നമ്മൾ ഉത്തരം കണ്ടെത്താൻ. സിനിമ കാണാത്തത് കൊണ്ട് എന്താണ് കഥാപശ്ചാത്തലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ചിത്രത്തിൽ പ്രസാദ ചന്ദന വരക്കുറി അണിയും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം മാത്രമേ ഉള്ളൂ.
0: ഈ ഗാനത്തിന്റെ രചന ജോ മിലാനാണ്, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്രങ്ങളിലൂടെ ജി വേണുഗോപാൽ എന്ന അനശ്വര ഗായകന്റെ പാട്ടുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂടാതെ ഒരുപാട് ടെലിവിഷൻ ഷോകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗ്, മൺ സ്റ്റാർ സിംഗ് ഇതുപോലെയുള്ള പ്രോഗ്രാമുകളാണ്. അത്തരം ടെലിവിഷൻ ഷോകളിലൂടെയും ഒപ്പം ചലച്ചിത്രങ്ങളിലെ പിന്നണി ഗാനങ്ങളിലൂടെയും നമ്മൾ ജി വേണുഗോപാൽ എന്ന ഗായകന് മനസ്സിലൊരു സ്ഥിരം സാന്നിധ്യം കൊടുത്തു എന്ന് തന്നെ പറയാം. അപ്പൊ അദ്ദേഹം ആലപിച്ചിട്ടുള്ള ഏത് ഗാനമാണ് അടുത്തതായിട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്?
1: മറന്നുപോ തോഴി കൊഴിഞ്ഞൊരാ ബാല്യം, മലരുതൽ നുള്ളി നടന്നൊരാ കാലം, ഇനി വരും ഓർമ്മകൾ ഹൃദയത്തിൽ നിൻമുഖം, വൃഥ തെളിയുകയായി സഖി.
0: വൃഥ തെളിയുകയായി സഖി,
1: അതെ,
0: പലരിലും ഒരുപാട് കാലത്തിന് ശേഷം തെളിയുന്ന മുഖങ്ങളെ പറ്റിയാണ് കവി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗാനമാണിത് വരികളിലൂടെ. ഒപ്പം ഈണം കൂടി ചേരുമ്പോൾ അത് നിർവചിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയിലേക്ക് ഏതൊരു ശ്രോതാവിനെയും കൊണ്ടെത്തിക്കും.
1: ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ജേഴ്സൺ ആന്റണിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്.
0: എൻ പി സുരേഷ് ആയിരുന്നു സിനിമയുടെ സംവിധാനം. സി സി പി മൂവീസ് ആയിരുന്നു നിർമ്മാണം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള, എന്നും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ആദ്യ ഗാനം എന്തായാലും മറന്നുപോ തോഴി, തോഴിയെ ആലോചിച്ചുകൊണ്ട് പാടുന്ന ആ ഒരു ഗാനം കേൾക്കാം അല്ലേ?

0: നമ്മള് ഇപ്പോ ഇന്ദ്രം എന്നുള്ള മൂവിയിലത്തെ ഒരു സാഡ് സോങ് എന്ന് പറഞ്ഞുകൂടാ, ബാല്യകാല സഖിയെ ഓർത്തുകൊണ്ടുള്ള ഒരു ഗാനമാണ്
1: ബാല്യകാല സ്വപ്നങ്ങൾ അയവരൊക്കെ കൊണ്ടുള്ള ഒരു പാട്ട്.
0: അതെ, ബാല്യകാല സ്വപ്നങ്ങൾ അയവരെ കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പൊ കേട്ടത്. പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകാൻ പറ്റുന്നില്ലേ ഈ ഒരു ഗാനം കേൾക്കുമ്പോഴേ?
1: പലർക്കും ബാല്യകാല സ്വപ്നങ്ങൾ അയവറക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പാട്ടുകൾക്കും ഉണ്ടാകുന്നത്.
0: എന്തായാലും നമ്മുടെ ശ്രോതാക്കളും ഒരുപാട് ഓർമ്മകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു ചിത്രത്തില് 5 ഗാനങ്ങളുണ്ട്. അതില് ഒരു ഗാനം ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയതാണ്. ബാക്കിയുള്ള 4 പാട്ടുകളും വേണുഗോപാലാണ് ആലപിച്ചിട്ടുള്ളത്. അതിലെ മറ്റൊരു ഗാനം കൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം. കാരണം എല്ലാവരും കൂടുതൽ കേൾക്കാൻ സാധ്യതയില്ലാത്ത പാട്ടാണിത്. ഒരു മേഘ സന്ദേശം ഇന്ന് ഞാൻ അയച്ചിടാം. ആ മേഘ സന്ദേശത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. പാട്ട് എന്തായാലും നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാം അല്ലേ?
1: അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിറ്റൂർ ഗോപിയുടെ രചനയാണ്, ജേഴ്സൺ ആന്റണിയുടെ സംഗീതമാണ്. ജി വേണുഗോപാൽ പാടിയ ഒരു മേഘ സന്ദേശം എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: മലയാള സിനിമാ ഗാനശാഖയ്ക്ക് താൻ നൽകിയ സംഭാവന പരിഗണിച്ച് ജി വേണുഗോപാലിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1988 മൂന്നാം പക്കം എന്ന ചിത്രത്തിലെ ഉണരുമി ഗാനം എന്ന പാട്ടിനു വേണ്ടി മികച്ച പിന്നണി ഗായകൻ, സസ്നേഹം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാനത്തിനു വേണ്ടി 1990 വീണ്ടും മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ്. അതുതന്നെ 2004 ആവർത്തിക്കുകയുണ്ടായി ഉള്ളം എന്ന ചിത്രത്തിലെ ആടടി ആടടി എന്ന് തുടങ്ങുന്ന ഗാനത്തിന് വേണ്ടി. പിന്നെ മലയാളികൾ മറക്കാതെ മറ്റൊരു ഗാനമാണ് ഒന്നാം രാഗം പാടി, തൂവാനത്തുമ്പികൾ എന്ന പ്രണയാർത്ഥമായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടിയ ആ ഒരു പാട്ടിനു വേണ്ടി മികച്ച പിന്നണി ഗായകനുള്ള അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. 1989 പുറത്തിറങ്ങിയ മഴവിൽ കാവടി എന്ന ചിത്രത്തിലെ മൈനാക പൊന്മുടിയിൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
1: ശ്രോതാക്കളെ, ഇന്ന് ഗാനലയത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 1990 ജി വേണുഗോപാൽ പാടി അനശ്വരമാക്കിയ ഏതാനും ചില ഗാനങ്ങളാണ്. അപ്പൊ നമുക്കിനി അടുത്ത പാട്ട് ഏതാ അശ്വിനി?
0: പരമ്പര എന്നൊരു ചിത്രമുണ്ട്.
1: സംവിധാനം ചെയ്തത് സിബി മലയിലാണ്. എസ് എൻ സ്വാമിയുടെ രചനയിൽ മമ്മൂട്ടി, സുരേഷ്

0: സുരേഷ് ഗോപി, സുമലത എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചത്. ജോണി എന്ന നായക കഥാപാത്രത്തെയും അദ്ദേഹത്തിൻ്റെ പിതാവായ ലോറൻസിനെയും അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ മമ്മൂട്ടി രണ്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. തൻ്റെ മകനെ ഒരു എതിരാളി സംഘം തട്ടിക്കൊണ്ടുപോവുകയും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഈ ചിത്രം പറയുന്നത്.
1: ഇൻട്രസ്റ്റിംഗ് ആണ്, കാണാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും വളരെ നല്ലതാണ്.
0: വളരെ മനോഹരമായ ഒരു ചിത്രമാണ് അശ്വിനി ഇത്.
1: സിനിമ എന്തായാലും സമയം കിട്ടുമ്പോഴേ നമ്മുടെ ശ്രോതാക്കളെ കാണട്ടെ, പക്ഷെ ഇപ്പൊ ഗാനലയത്തില് നമുക്ക് എന്തായാലും ഒരു പാട്ട്, അതും ജി വേണുഗോപാൽ പാടിയ പാട്ട് തന്നെ കേൾപ്പിച്ചു കൊടുക്കണം. സിനിമയിലെ രണ്ട് പാട്ടുകളുണ്ട്, ഒന്ന് ചിത്ര പാടിയതാണ്, മറ്റൊന്ന് ജി വേണുഗോപാൽ പാടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ കേൾപ്പിക്കുന്ന ജി വേണുഗോപാലിൻ്റെ പാട്ട് രണ്ട് വേർഷൻ ഉണ്ട്, ഒന്ന് സങ്കടത്തിലും ഒന്ന് സന്തോഷത്തിലും പാടുന്നതാണ്. നമുക്ക് ഇപ്പോഴും
0: ഏത് പാട്ടാണ് ശ്രോതാക്കൾ കേൾപ്പിക്കേണ്ടത്?
1: ഒന്നാം മാനം എന്ന് തുടങ്ങുന്ന പാട്ട്, അത് കേൾപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളെ നമ്മൾ സങ്കടപ്പെടുത്തണോ സന്തോഷിപ്പിക്കണോ?
0: സങ്കടകരമായ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, സന്തോഷകരമായ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഏത് വേണമെന്ന് അശ്വിനിക്ക് തീരുമാനിക്കാം.
1: ആദ്യം നമുക്ക് ഏതാണോ കിട്ടുന്നത് ആ പാട്ടിനെ കേൾപ്പിച്ചു കൊടുക്കാം, അല്ലേ?
0: ശരി.

0: ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ 1990 പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വേണുഗോപാൽ ആലപിച്ച പാട്ടുകളാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേൾപ്പിച്ചത്.
1: ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളുള്ള വ്യത്യസ്തതകളുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളുമായി വീണ്ടും
0: ഗാനലയം അടുത്ത ആഴ്ച
1: ഇതേ സമയം.
0: ഇത്രയും നേരം ഗാനലയത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് ഞാൻ അശ്വിനി,
1: ഞാൻ സി പുരുഷോത്തമൻ കല്ലേരിക്കര.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് പ്രക്ഷേപണം ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: വായനശാലയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് വായനശാലയിൽ ഉറൂബിന്റെ നവരസ കഥാ പരമ്പരയിലെ ഗ്ലാസ് വിത്ത് കെയർ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: ഭർത്താവിന്റെ ശവം കയറ്റിയ വണ്ടി പടികടക്കുന്നത് ഭാമ നോക്കി നിന്നു. പകുതിയടച്ച വാതിൽമേൽ ചാരിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ ഉടുമുണ്ടിന്റെ കറുത്ത കരിയുള്ള കോന്തല ഒരു ഇളം കുഞ്ഞിനെ പോലെ ബ്ലൗസിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്നു. ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. അവ ഒട്ടും തന്നെ നനഞ്ഞിട്ടില്ല. നനയുമെന്ന് എന്തേ പ്രതീക്ഷിക്കാൻ എന്ന് അപ്പോൾ തന്നെ ആലോചിച്ചു. ആ തുടുത്തുരുണ്ട കവിളുകളിൽ കാര്യമായ ചലനങ്ങളൊന്നുമില്ല. ഭാമയ്ക്ക് പറ്റിയ ആപത്തിനെപ്പറ്റി അയൽപ്പക്കത്തെ പെൺകിടാങ്ങൾ തളത്തിലെ ചതുരമരത്തൂണുകളിൽ ചാരിയും പുൽപ്പായയിൽ ചമ്രം പടിഞ്ഞും വിലപിക്കുകയാണ്. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെയൊരു സ്ഥിതി. ആ വാക്കെൻ്റെ മനസ്സിലും വന്ന് തറച്ചു. വെളുത്ത മുണ്ടും വെളുത്ത റൗക്കയും കറുത്ത ഈർക്കിൽക്കര പുതപ്പും എഴുതാത്ത കണ്ണും പൊട്ടുതൊടാത്ത നെറ്റിയും ഒഴിഞ്ഞ കൈത്തണ്ടയുമുള്ള ഒരു സ്ത്രീയുടെ രൂപം ഉള്ളിലൂടെ കടന്നുപോയി. ഇനിയെന്നും അധികാലത്ത് ഉണർന്നെണീറ്റ് കുളിച്ച് ഈറനായ മുടി അറ്റം കെട്ടി പുറത്തേക്കിടുമോ? പിന്നെ ഒരിക്കലും കൊതിമിനുക്കാതെ അത് അന്തിവരം പുറത്തു കിടന്ന് ഉണങ്ങുകയും ചെമ്പിച്ച അതിൻ്റെ അഗ്രങ്ങൾ കാറ്റിൽ പാറിക്കളിക്കുകയും ചെയ്യുമോ? ദിവസവും ക്ഷേത്രത്തിൽ പോകുമോ? നിർമാല്യമായ തുളസിത്തലപ്പൊഴികെ ഒന്നും ഈ തലമുടി ചൂടില്ലേ? ക്രൂരമായ ഒരന്തരീക്ഷം മനസ്സിൽ നിറഞ്ഞു വന്നു. എവിടെ വെച്ചാണ് ഞാൻ അങ്ങനെയൊരു സ്ത്രീയെ കണ്ടത്? അമ്മായി, ചിറ്റമ്മ, വലിയ ചേച്ചി, അല്ല, ചെറുപ്പത്തിലെ ഭർത്താവ് പോലീസ് മർദ്ദനമേറ്റ് മരിക്കുകയും പിന്നീട് ഒരു കീഴ്ശാന്തിക്കാരൻ നമ്പൂതിരിയെ സംബന്ധക്കാരനാക്കാൻ അനുവദിക്കുകയും ചെയ്ത ഞങ്ങളുടെ വേലക്കാരി കുഞ്ഞുമാളുവിനെയാണോ ഓർക്കുന്നത്? ആണെന്ന് തോന്നുന്നു. കീഴ്ശാന്തി ധാരാളം കാശുകൊടുക്കുന്ന കാലത്തു പോലും കുഞ്ഞുമാളു ഉടുത്തൊരുങ്ങി നടന്നിട്ടില്ല. എന്തും പറയേണ്ട താമസമേയുള്ളൂ, തിരുമേനി എനിക്ക് വാങ്ങിത്തരും, കുഞ്ഞുമാളു പറയാറുണ്ടായിരുന്നു. എന്നിട്ടെന്താ ഒന്നും വേണമെന്ന് പറയാത്തത്? ചിറ്റമ്മ ഒരിക്കൽ ചോദിച്ചു. കുഞ്ഞുമാളു മുണ്ടിന്റെ തലപ്പ് കോട്ടിയിട്ട് ഒന്ന് ചിരിച്ചു. ചെറിയൊരു മനസ്സിൽ സുഖമുണ്ടാക്കാൻ അത്രയധികം സാധനം വേണോ കൊച്ചമ്മേ? ആരും അതിന് അന്നുത്തരം പറഞ്ഞു കേട്ടില്ല. ഭാമയുടെ ഈ നിൽപ്പും കുഞ്ഞുമാളുവിനെ ഓർമ്മപ്പെടുത്തുന്നു. അന്നെനിക്ക് ചെറുപ്പമായിരുന്നതുകൊണ്ട് ഞാൻ കുഞ്ഞുമാളുവിനോടൊരു ചോദ്യം ചോദിച്ചു. കുഞ്ഞുമാളു കോണിപ്പടി ഇറങ്ങി വരുന്നു. ഞാൻ മേലോട്ട് കയറുന്നു. അപ്പോഴാണ് ചോദിച്ചത്, മുകളിലേക്ക് വരാമോ? എന്തിന്? ഉത്തരം പറയാതെ ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണുകൾ ശാന്തമായിരുന്നു. വരാം. അവൾ കൈവശമുണ്ടായിരുന്ന കൂജാവ് മുകളിലെ ഇടനാഴികയുടെ ജാലകപ്പടിയിൽ വെച്ചിട്ട് എന്തുവേണമെന്ന അർത്ഥത്തിൽ മുഖത്തു നോക്കി. ഞാൻ അടുത്ത അറയിലേക്ക് അവളെ വിളിച്ചു. വേണ്ട, കോണിക്കപ്പുറത്തുള്ള ആ മുറിയാണ് നല്ലത്. അങ്ങോട്ടാർക്കും കാണില്ല, ഇങ്ങോട്ട് നോക്കുകയും ചെയ്യാം, അവൾ നിർദ്ദേശിച്ചു. നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? കുട്ടനെന്താ അങ്ങനെ ചോദിക്കുന്നത്? ഇത് ശരീരമല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ ശരീരമാകെ പോലീസ് മർദ്ദിച്ചു ചതച്ചു. അങ്ങോർ മരിച്ചു, മണ്ണിൽ കുഴിച്ചു മൂടി. കുറേ നേരം ഇരുന്ന് കരഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ചൊല്ലിയാണോ കരയുന്നത് എന്ന്. പിന്നെ കരയാൻ തോന്നിയില്ല. തിരുമേനിയെ നിനക്കിഷ്ടമാണോ? പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നല്ലയാളാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സംബന്ധം ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിലെന്താ വിരോധം? ശരീരമല്ലേ തിരുമേനി? അദ്ദേഹം കുറച്ചു നേരം എൻ്റെ നേരെ നോക്കി നിന്നിട്ട് പറഞ്ഞു, നിനക്കെല്ലാം അറിയാം. ഞാൻ ചിരിച്ചു. അങ്ങനെയാണ് സംബന്ധമായത്. പിന്നെ എന്തായാലും കരച്ചിൽ വന്നില്ല. കോണിയിറങ്ങി പോരാൻ കാലത്ത് കുഞ്ഞുമാളു ചോദിച്ചു, കുട്ടിന് സന്തോഷമായോ? അപ്പോൾ അവളുടെ കണ്ണുകളിൽ വിശേഷിച്ചൊരു ചലനമുണ്ടായിരുന്നില്ല. ഭാമയുടെ ഈ കണ്ണുകൾ പോലെ തന്നെയായിരുന്നു. അകത്തുനിന്ന് വിലാപം തന്നെ. 32-ാമത്തെ വയസ്സിൽ ഇങ്ങനെ ദൈവത്തിന് കണ്ണില്ലേ? മൂക്കുചീറ്റലും കരച്ചിലും തന്നെ. ദേഷ്യമാണ് തോന്നിയത്. സഹതപിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ്. എങ്കിലും മരിച്ച വീട്ടിൽ കരച്ചിൽ പാടില്ലെന്ന് പറയാമോ? ശവവണ്ടിക്ക് മുകളിൽ കുറിച്ചിരുന്ന ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിനേകണേ എന്ന വാചകം വായിക്കാൻ തക്കവണ്ണം വണ്ടി അകന്ന് മൂലതിരിഞ്ഞുപോയി. ഭാമ വെളിയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിന്നു. വിഷമിക്കരുത്, ഞാൻ ആശ്വസിപ്പിച്ചു. വിഷമം തീർന്നു. തലതിരിക്കാതെയും കണ്ണിമ വെട്ടാതെയും അവൾ പറഞ്ഞു. പച്ചമീൻ നിറച്ച കൂട്ട തലയിലേറ്റി മാറിടം കുലുക്കി പായുന്നവരും ഉള്ളിൽ നീലഞ്ഞൊറികൾ വിടർത്തിയിട്ട ഒരു വലിയ കാറും കടന്നുപോയി. വഴിനീളെ മണപ്പിച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ച വാലുമായി ഒരു പട്ടിയും പിന്നാലെ വന്നു. കൂട്ടത്തിൽ ഇതും നടക്കട്ടെ എന്ന മട്ടിൽ ഒരു കാൽപൊക്കി സർവേക്കല്ലിൽ സ്വല്പം മൂത്രമൊഴിച്ച് പാഞ്ഞുപോയി. ഭാമ ഇതൊന്നും കാണുന്നതായി തോന്നിയില്ല. ജന്മങ്ങൾ അവസാനിച്ച ജീവനെപ്പോലെ അവളുടെ കണ്ണുകളിൽ നിശ്ചലത ദൃശ്യമായി. ആ കണ്ണുകളിൽ പരഭ്രമം ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഓർത്തു. ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക എന്ന് ഭാമ ഓർത്തിരിക്കണം. പലപ്പോഴും അവൾ മന്ത്രിച്ചിരുന്നു, കാലം കടന്നു പോകും, അതിന് ദയയില്ല, അതാരെയും തിരിഞ്ഞു നോക്കാൻ നിൽക്കുകയില്ല. അർത്ഥം വ്യക്തമായില്ലെങ്കിലും കൂടുതലായി ഒന്നും ചോദിച്ചില്ല. ഗോപി അവളെ കല്യാണം കഴിച്ച ദിവസവും ആ കണ്ണുകൾ ഇതേ വിധം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. അന്ന് പാടുമ്പോൾ എമ്പാടും ഗോഷ്ഠി കാണിക്കുന്ന ഒരു വലിയ ഭാഗവതരുടെ നീണ്ട കച്ചേരിയുണ്ടായിരുന്നു. പലരും ഭാഗവതർക്കൊപ്പം തലയാട്ടി. ഞാൻ ഗോഷ്ഠി കണ്ട് രസിച്ചു. ഈ കോലാഹലത്തിൽ നിന്ന് ഒഴിഞ്ഞ് ഒരിടത്തിരിക്കുന്ന അവളെ അഭിനന്ദിച്ചു. നീ ഭാഗ്യവതിയാണ് ഭാമേ. അതെ, അവളും പുഞ്ചിരി കൊണ്ടു. ഭാമയുടെ ഭർത്താവ് അത്ര യോഗ്യനായിരുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന അയാളുടെ കഴുത്തിൽ പൂമ്പാറ്റിയുടെ ചിത്രം തുന്നിപ്പിടിപ്പിച്ച നെക്ടൈ ആട്ടിക്കളിച്ചു. തുടുത്ത കിളരം കൂടിയ ആ മനുഷ്യൻ സിംലയിലെ സുന്ദരമായ കാലാവസ്ഥയെപ്പറ്റിയും ഡൽഹിയിലെ തുടുത്ത റോസാപുഷ്പങ്ങളെപ്പറ്റിയും സംസാരിച്ചു കൊണ്ടിരുന്നു. നവവരന്റെ ആ വാക്കിൽ എല്ലാവരും അത്ഭുതം പ്രദർശിപ്പിച്ചു. ഭാമയുടെ അച്ഛൻ മാത്രം അതിഥികളെ സൽക്കരിക്കുന്നതിനിടയിൽ ഓടിവന്ന് സ്വല്പനേരം അവിടെ നിന്ന് താനും ഇതിൽ തൽപരനാണെന്ന് കാണിച്ചു. സിഗരറ്റ് കുറ്റി ആശ്രയിൽ നിക്ഷേപിച്ച ഉടനെ മറയുകയും ചെയ്തു. അച്ഛൻ സന്തുഷ്ടനായിരിക്കുന്നു അല്ലേ? ഭാമയോട് ചോദിച്ചു. ഭാമ ചിരിച്ചതേയുള്ളൂ. പിന്നീട് അച്ഛനുമായി സംസാരിച്ചപ്പോഴേ അതിന്റെ പൊരുൾ മനസ്സിലായുള്ളൂ. 75,000 രൂപയുടെ ഒരു ഡ്രാഫ്റ്റ് മേശയ്ക്കിടയിലൂടെ കൈമാറിയതിന്റെ ഫലമായിട്ടാണ് ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലെ ചിത്രശലഭാങ്കിതയായ നെക്ടൈ അവിടെ പാറിക്കളിക്കാൻ ഇടയായത്. തടം കറുത്ത കണ്ണുകൾ കീഴ്പോട്ട് പതിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ നേടിയത് മുഴുവൻ കഴിഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും എന്റെ ഭാമയ്ക്ക് സുഖമായല്ലോ. ഞാൻ അവളെ തള്ളയില്ലാതെ വളർത്തിയെടുത്തതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചപ്പോൾ ആ അച്ഛൻ നിറഞ്ഞ കണ്ണുകളിലൂടെ പുഞ്ചിരി പൊഴിച്ചു. വീതി കൂടിയ ഒരു വിദേശക്കാറിൽ തന്നെയാണ് അദ്ദേഹം വധൂവരന്മാരെ യാത്രയാക്കിയത്. ഭാമ പോയപ്പോൾ ആ വീടിന് വാർദ്ധക്യം വന്നു. അച്ഛൻ എന്നെ കാണുമ്പോഴൊക്കെ പറഞ്ഞു, ഭാമയുടെ കത്തുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് മറ്റൊരു കല്യാണ കത്തു കിട്ടി. ഭാമയുടെ ഭർത്താവാണ് ക്ഷണിച്ചത്. ആ മനുഷ്യന്റെ സഹോദരിയെ ബോംബെയിലെ ഒരു എക്സ്പേർട്ട് ഏജന്റ് കല്യാണം കഴിക്കുന്നു. ആ പെൺകിടാവിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നു, ചിത്തരഞ്ജിനി. ക്ഷണക്കത്തിന് ചുവട്ടിൽ ഭാമ മലയാളത്തിൽ കുറിച്ചിരുന്നു, വരുമോ? വേണോ? വേണ്ടേ. ഒടുവിൽ പുറപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് ഞാൻ കുഞ്ഞിമാളുവിനെ കണ്ടു. അവൾ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, കുട്ടൻ എങ്ങോട്ടാണ് യാത്ര? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൾ സ്വല്പനേരം മൂകയായി നിന്നു. എന്നിട്ട് എല്ലാം തുടച്ചുമാറ്റുന്നത് പോലെ ചിരിച്ചു. കുട്ടൻ അറിയാമോ? അതെന്റെ അനിയനാണ്. അവൻ ഗതികെട്ട് ബോംബെയിലേക്ക് ചാടിപ്പോയി. ഇപ്പോൾ നല്ല സ്ഥിതിയായി. ഇടയ്ക്കൊക്കെ എനിക്ക് വല്ലതും അയച്ചു തരും. കല്യാണം കഴിക്കുന്നുവെന്ന് എഴുതിയിരുന്നു. നല്ലവനാണ്. കല്യാണത്തിന് പോകുന്നില്ലേ? ഞാനോ? അവൾ ചിരിച്ചു. ഞാൻ അവിടെ ചെന്ന് കയറിയാൽ അതവന് കുറച്ചിലാവും. എനിക്ക് പരിഭ്രമമാകും. കുട്ടൻ തിരിച്ചു വന്നിട്ട് എല്ലാ വിവരവും പറയണം കേട്ടോ. അവൾ തന്റെ വികാരമില്ലാത്ത കണ്ണുകൾ ഉയർത്തിയിട്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതെ സൂട്ട് കേസും തൂക്കി നടന്നു. ചെന്ന് കയറിയപ്പോൾ അവിടെ നല്ല ബഹളം. ഇന്ത്യയിലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന അതിഥികൾ കല്യാണത്തിൽ സംബന്ധിച്ചിരുന്നു. പല വർണ്ണത്തിലുള്ള നെക്ടൈകൾ ആ ഷാമിയാനയിൽ ആടിക്കളിച്ചു. അവൻ നാട്ടിൻപുറത്തെ ഉത്സവ തോരണങ്ങളെ ഓർമ്മപ്പെടുത്തി. പൊള്ളച്ചിരിയും പൊട്ടിച്ചിരിയും സിഗരറ്റ് പുകയും വില കൂടിയ സുഗന്ധങ്ങളുടെ സമ്മേളനവും. ഞാൻ ബഹളത്തിലൂടെ തുരന്നു കടന്നു. ഭാമ എവിടെ? പറമ്പിൽ നിന്ന് ഒരാൾ എന്റെ ചുമലിൽ കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാമയുടെ അച്ഛനെയാണ് കണ്ടത്. ആ മനുഷ്യന്റെ തുടുത്ത ഭിത്തികളെ പോലെയായിരുന്ന ആ കവിളുകളിൽ കരുവാളിപ്പ്, തലയിൽ കൂടുതൽ നര. ഭാമ ആ മുറിയിലുണ്ട്, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഗ്നിവർണത്തിലുള്ള ഒരു ബനാറസ് സാരിയുമുടുത്ത് അവൾ ജാലകപ്പടിയിൽ ചാരി നിന്നു. കുട്ടൻ വരുമെന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അതും തെറ്റിയില്ലല്ലോ. അവൾ പുഞ്ചിരി കൊണ്ടതേയുള്ളൂ. ആരാണ് വരൻ? മലയാളി തന്നെ, ബോംബെയിൽ എക്സ്പേർട്ട് ഏജൻസി. ഞാൻ എന്തോ ചോദിക്കുന്നത് പോലെ ഭാമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഉത്തരം പറഞ്ഞു. ധാരാളം പണമുണ്ടെന്നാണ് പറഞ്ഞത്. ചിത്രരഞ്ജിനിക്കിഷ്ടമായിട്ട് വാചകം പൂർത്തിയാക്കിയില്ല. അവൾ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ പെണ്ണുകാണാൻ വന്നപ്പോൾ. അതുകൊണ്ട് അനിഷ്ടമൊന്നും ഉണ്ടാകാനിടയില്ല. ഇതിലൊക്കെ അത്രയ്ക്ക് നോക്കേണ്ടതുണ്ടോ? കല്യാണം കല്യാണമാണ്. നല്ല മാർക്കറ്റിലേക്ക് അയക്കുന്ന ചരക്കുകളെ പോലെയല്ലേ ഞങ്ങൾ? ചിലപ്പോൾ അതിന്മേൽ ഗ്ലാസ് വിത്ത് കെയർ എന്നുകൂടെ ഒരു അനുഗ്രഹം ഒട്ടിച്ചു വയ്ക്കും. ഭാമ ഒന്ന് ചിരിച്ചു. എന്റെ ഉപമ എങ്ങനെ കുട്ടൻ? അത് നമ്മുടെ സമൂഹത്തിന്റെ മുഴുവൻ പുറത്തും ഒട്ടിക്കാവുന്ന ലേബലല്ലേ? ആയിരിക്കാം, എനിക്ക് അത്രയ്ക്കൊന്നും അറിവില്ല. ചുറ്റും നോക്കിയിട്ട് ഞാൻ വലിയ ശ്രീധനമുണ്ടോ എന്ന് ആംഗ്യം കൊണ്ട് ചോദിച്ചു. ഭാമയും ചുറ്റും കണ്ണോടിച്ചിട്ട് ചൂണ്ടാണി വിരൽ പൊക്കിക്കാട്ടി. 100,000. ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചു പോയി. അത്രയ്ക്ക് പണമുള്ള ഒന്നാണ് ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആ നെക്ടൈ എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ചിത്രരഞ്ജിനിയുടെ കഴുത്തിൽ താലി വീണു. സദ്യയും കഴിഞ്ഞ് പിരിയുമ്പോൾ ഭാമ പറഞ്ഞു, കുട്ടൻ വരുന്നതിന് മുമ്പേ പലതും പറയണമെന്ന് വിചാരിച്ചു. വന്നപ്പോൾ കുട്ടനോട് പുതുതായി ഒന്നും പറയാനില്ലെന്ന് തോന്നി. ഭാമയുടെ അച്ഛൻ കിടപ്പിലായപ്പോഴാണ് പിന്നീട് അവൾ നാട്ടിൽ വന്നത്. അവൾ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. അധികം താമസിയാതെ അച്ഛൻ്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കാനും അവൾ വന്നു. രണ്ട് സമയത്തും ഞാൻ കൂടെ നിന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഭാമ നിശ്ചലമായിട്ട് പറഞ്ഞു, സന്തോഷമായി, മകൾക്ക് സുഖമാണെന്ന സംതൃപ്തിയിൽ അദ്ദേഹം മരിച്ചുപോയല്ലോ. ഭാമയ്ക്ക് യഥാർത്ഥത്തിൽ സുഖമല്ലേ? മനസ്സ് ലോകത്തേക്കാൾ വലുതല്ലേ? അതെപ്പോഴെങ്കിലും നിറയുമോ? അപ്പോൾ സുഖമെന്ന് പറയുന്നത് നുണയാവില്ലേ കുട്ടൻ? ആരോഗ്യമുണ്ട്, പണമുണ്ട്, അതുകൊണ്ട് മുഴുവനാക്കണ്ട, പണമില്ല. എൻ്റെ അച്ഛൻ തന്ന പണവും പ്രൊവിഡൻറ് ഫണ്ടിൽ നിന്നും ഇൻഷുറൻസിൽ നിന്നുള്ള കടമെടുപ്പും എൻ്റെ മിക്ക ആഭരണങ്ങൾ വിറ്റ പണവും കൂട്ടിയാണ് അദ്ദേഹം പെങ്ങളെ എക്സ്പോർട്ട് ഏജന്റിനെ ഏൽപ്പിച്ചത്. ഭാമയുടെ കണ്ണുകൾ മുട്ടുസൂചിയുടെ അഗ്രം പോലെ മൂർച്ചയുള്ളവയായിരുന്നു. നാലാം ദിവസം അവളെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കണ്ടപ്പോൾ ഭാമ പറഞ്ഞു, ഈ താക്കോൽ കയ്യിൽ വയ്ക്കൂ, ഇടയ്ക്കിടെ വീട് തുറന്ന് വൃത്തിയാക്കണം, കുട്ടന് ബുദ്ധിമുട്ടാകുമോ? താക്കോൽ ഏറ്റുവാങ്ങി. ഇനി അടുത്ത കാലത്തൊന്നും ഭാമയെ കാണുകയുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഇടയ്ക്ക് ഓരോ കത്തെഴുതു. വണ്ടി നീങ്ങിയപ്പോൾ മനസ്സാണ് ശൂന്യമായത്. പക്ഷേ വണ്ടി ഇത്ര വേഗം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. തളർവാദം പിടിച്ച ഭർത്താവുമായി അവൾ തിരിച്ചു വന്നപ്പോഴും ഞാൻ കാത്തുനിന്നു. നെക്ടൈയില്ല, പാൻ്റില്ല, കോട്ടില്ല, മുണ്ടും ഷർട്ടും, മേലെയൊരു രോമത്തിൻ്റെ പുള്ളോവറും. അയാൾ നോക്കി ചിരിച്ചപ്പോൾ ചിരി ഒരു വശത്തേക്ക് കൂടിയിരുന്നു. ഭാമ എന്നോട് പറഞ്ഞു, സഹായത്തിന് വിശ്വസിക്കാവുന്ന ഒരാൾ. കുഞ്ഞുമാള് മാത്രമായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ആവശ്യപ്പെട്ടപ്പോൾ അവൾ വന്നു. കാലത്ത് വന്ന് അന്ത്യോളവും ആ വീട്ടിൽ ജോലി നോക്കി. ഒന്നും കാര്യമായി ആവശ്യപ്പെട്ടതുമില്ല. ഒരു ദിവസം കുഞ്ഞുമാളു എൻ്റെ പിന്നാലെ വന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പെങ്ങളാണെന്ന് കുട്ടൻ പറഞ്ഞു. ഇല്ല, പറയരുത്, അതെൻ്റെ അനിയന് പോരായികയാണ്. പിന്നെ പിന്നെ രാത്രി ഉറക്കമൊഴിച്ച് അവൾക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. മുഴുവൻ സംഗതികളും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഒരു ദിവസം ഭാമ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷനുള്ള മരുന്ന് വാങ്ങണം, കുട്ടന് കുറച്ച് പണം തരാൻ പറ്റുമോ? കൊടുത്തു. വീണ്ടും വീണ്ടും ചോദിച്ചു. കയ്യിലുള്ളത് കൊടുത്തു. പിന്നെ ചോദിക്കാതെയും കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു പിരിഞ്ഞ ഈ ഘട്ടത്തിലും ഞാനിവിടെ നിൽക്കുന്നു. ശവവണ്ടി പോയ വഴിയും നോക്കി നിൽക്കുന്ന ഭാമയോട് പറഞ്ഞു, പോയി കിടക്കൂ. എന്തിന്? ഉത്തരം പറഞ്ഞില്ല. ഞാൻ പോകുന്നു. ശരി. ഇറങ്ങി നടന്നു. ആരോ പിന്തുടരുന്നുവെന്ന് തോന്നി. തിരിഞ്ഞു നോക്കി. കുഞ്ഞുമാളു. അവൾ പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാം. മാറത്തടിച്ചു കരയുന്ന ആ പെണ്ണുങ്ങളൊക്കെ പോയി. കുറച്ചു കഴിഞ്ഞാൽ ഭാമ കരയാൻ തുടങ്ങും. ധൃതിയിൽ നടക്കുമ്പോൾ ഞാൻ ഓർത്തു, ലോകത്തേക്കാൾ എത്ര വലിയതാണ് മനസ്സ് എന്ന്.

0: ഉറൂബിൻ്റെ നവരസ കഥാപരമ്പരയിലെ ഗ്ലാസ് വിത്ത് കെയർ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

കേൾവിയുടെ കേളിക്കൊട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 5 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കോൺഗ്രസിൽ ഏറെയുണ്ട്. എന്നാൽ കൂടുതൽ കാലത്തെ പാർലമെന്ററി പ്രവർത്തനവും രാഷ്ട്രീയ പരിചയവും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലെത്താൻ സഹായിക്കുമെന്ന് കരുതുന്നവരും കുറവല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംഘടനാ പ്രവർത്തനത്തിന് വിരാമമിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുമുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വളരെ വേഗം തീരുമാനം കൈക്കൊള്ളുമെന്ന് വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർണായക യോഗം വൈകിട്ട് ചേർന്നേക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം അഭിപ്രായപ്പെട്ടു. ധർമ്മടം മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞത് പിണറായി വിജയനെതിരായ ജനവികാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ തരംഗമാണ് കണ്ടതെന്നും 80 സീറ്റിന് മുകളിലായിരുന്നു പ്രതീക്ഷയെന്നും ചെന്നിത്തല പറഞ്ഞു. UDFന്റെ പോസിറ്റീവ് അജണ്ടയ്ക്ക് കിട്ടിയ അംഗീകാരമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനോട് പറഞ്ഞു.

ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിജയം കണ്ണൂർ ജില്ലയിലെ സിപിഐഎമ്മിന്റെ അഹങ്കാര രാഷ്ട്രീയ തിരിച്ചടിയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണവും നൽകുകയും

0: നേതാവ് കെ മുരളീധരൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ചകളല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് നടപടിക്രമങ്ങൾ പാലിച്ച് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ബി ജെ പി ഇല്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നത് നല്ല സന്ദേശമാണെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞു. സാമുദായിക ഏകീകരണം ശക്തമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധം ഒരിക്കലും കുറയുന്നില്ലെന്നും ജനങ്ങൾക്ക് ഏതു സമയത്തും സമീപിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ രണ്ടു മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ വിജയം നഗരസഭാ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. നഗരസഭയ്ക്കെതിരെ രണ്ട് മുൻ മേയർമാർ പ്രചാരണം നടത്തിയെന്നും ഇക്കാര്യത്തിൽ കലക്ടറുടെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും മേയർ ആവശ്യപ്പെട്ടു. അമ്പലപ്പുഴയിൽ ജനം ഒപ്പം നിന്നതുകൊണ്ടാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് സി പി ഐ എം മുൻ നേതാവ് ജി സുധാകരൻ പറഞ്ഞു. എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് പറഞ്ഞു. സി പി ഐ എം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ നിയുക്ത എം എൽ എ മാർ തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ വസതിയിൽ യോഗം ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം നേടാനായതിന്റെ പശ്ചാത്തലത്തിലാണ് നിർണായക കൂടിക്കാഴ്ച നടത്തിയത്. വിജയിച്ച ഏഴുപേരും യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചാവിഷയമായതാണ് റിപ്പോർട്ട്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് 206 സീറ്റുമായി ബി ജെ പി ചരിത്രത്തിലാദ്യമായി ഭരണസാരഥ്യം ഏൽക്കുന്നത്. 81 സീറ്റ് മാത്രമാണ് തൃണമൂലിന് നേടാനായത്. മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ തോൽക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൌധരി തോറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 2 സീറ്റിലും സി പി ഐ എം 1 സീറ്റിലും ഒതുങ്ങി. മമതാ ബാനർജിയെ തോൽപ്പിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ബംഗാളിൽ മുഖ്യമന്ത്രിയായി എത്തിയേക്കും എന്നാണ് കരുതുന്നത്. അസമിൽ എൻ ഡി എക്ക് ഹാട്രിക് വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ബി ജെ പി 82 സീറ്റിലാണ് വിജയിച്ചത്. പുതിയ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അസമിലും സജീവമായി. പുതുച്ചേരിയിൽ ആൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നയിക്കുന്ന എൻ ഡി എക്കാണ് ഭരണ തുടർച്ച. 30-ൽ 18 സീറ്റാണ് മുന്നണി നേടിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും 15 മന്ത്രിമാരും തോറ്റ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വിട്ടികഴകം 107 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഭരണകക്ഷിയായ ഡി എം കെ മുന്നണി 74 സീറ്റിൽ ഒതുങ്ങി. എൻ ഡി എസ് എക്കും 53 സീറ്റ് നേടി. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് വേണ്ടത്. അതിനാൽ തുടർ ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അനുസരിച്ചായിരിക്കും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് രൂപീകരണം. പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ വിജയത്തെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി നേതാക്കൾ സ്വാഗതം ചെയ്തു. ഇതൊരു ചരിത്രപരമായ ജനവിധിയാണെന്നും സംസ്ഥാനത്തെ ഭരണത്തിനും സുരക്ഷയ്ക്കും വികസനത്തിനും വഴിത്തിരിവാണെന്നും അവർ വിശേഷിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക വിതരണത്തിൽ കുറവില്ലെന്നും ഒരിടത്തും ഇന്ധനക്ഷാമം ഇല്ലെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ പരിഭ്രാന്തരായി ഇന്ധനം വാങ്ങിക്കൂട്ടേണ്ടതില്ലെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. അടൂർ ഏനാത്ത് എം സി റോഡിൽ രാവിലെ കാർ നിയന്ത്രണം വിട്ട് പാർസൽ ലോറിയിൽ ഇടിച്ചായിരുന്നു അപകടം. ഭാര്യയ്ക്കും ലോറി ഡ്രൈവർക്കും പരിക്കുണ്ട്. 1982 മുതൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഇദ്ദേഹം 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് 4:00. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ 13 സർവീസുകളിലായി 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. ടെർമിനൽ കെട്ടിടത്തിന് സമീപത്തായാണ് ഹജ്ജ് ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത്. ഹജ്ജ് ക്യാമ്പിൽ വിശ്രമം, ഭക്ഷണം, ആരോഗ്യപരിചരണം, പ്രാർത്ഥനാ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പുറമെ എമർജൻസി മെഡിക്കൽ സേവനം, പോലീസ്, അഗ്നിരക്ഷാസേന കൌണ്ടറുകൾ, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ ലഗേജ് സ്വീകരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും താൽക്കാലിക വിശ്രമത്തിനായി പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങളും ഒരുക്കും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ മുറികളും ഒരുക്കുന്നുണ്ട്. ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഉച്ചയോടെ തീർത്ഥാടകർ ക്യാമ്പിൽ എത്തിത്തുടങ്ങും.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 മുംബൈയിലാണ് മത്സരം. ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങൾ തുറന്നുകാട്ടുന്ന ആർട്ട് റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിന് രണ്ട് ഇന്ത്യൻ പത്രപ്രവർത്തകർക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചു. ആനന്ദ്

ആർ കെ സുവർണ ശർമ്മ എന്നിവർ ബ്ലൂംബർഗിനായി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇല്ലസ്ട്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആൻഡ് കമന്ററി വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹമായത്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന പത്രപ്രവർത്തന ബഹുമതിയാണ് പുലിറ്റ്സർ പുരസ്കാരങ്ങൾ. ഡൽഹി പോലീസ് അന്തർ സംസ്ഥാന സൈബർ തട്ടിപ്പ് സംഘത്തെ ഉത്തരാഖണ്ഡിൽ പിടികൂടി. ഓൺലൈൻ വഴി ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നിക്ഷേപ തട്ടിപ്പുകളും നികുതി തട്ടിപ്പുകളും നടത്തിവന്ന സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. കൊയിലാണ്ടി ദേശീയപാതയിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ചു. ക്യാബിനിൽ കുടുങ്ങിയ ലോറി ഡ്രൈവറെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു. കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിലെ കീഴത്തൂരിൽ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവന് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. ജനൽ ചില്ലും കൊടിമരവും ഫർണിച്ചറുകളും നശിപ്പിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ജാഗ്രതാ നിർദ്ദേശം ഇല്ല. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷാവസ്ഥ. വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുഴയോരത്തെ പുറമ്പോക്ക് ഭൂമിയിലെ താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടികളുമായാണ് അധികൃതർ എത്തിയത്. കൊല്ലം ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധനത്തിനിടെ ഇന്നലെ വൈകിട്ട് ശക്തമായ കാറ്റിൽ ഫൈബർ വള്ളം കടലിൽ മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികളെ മറ്റ് വള്ളക്കാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ 5 സംസ്ഥാനങ്ങളിലും ഗവൺമെന്റ് രൂപീകരണത്തിന് പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ വിജയമാണ് ഉണ്ടായതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടൻ സന്തോഷ് കെ നായർ വാഹനാപകടത്തിൽ അന്തരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 9:00 നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയ്യുടെ തമിഴക വിക്ടറി കഴകം. അസമിലും NDA അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി NDA. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. UAE ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച് പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 മുന്നിലെത്തി. ഇതാദ്യമായി BJP ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയായി ഉയരാൻ നടൻ വിജയ്യുടെ നേതൃത്വത്തിലുള്ള തമിഴക വിക്ടറി കഴകത്തിന് സാധിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആകെ 293 മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് 80 വിജയിച്ചത്. കോൺഗ്രസും AJUP 2 CPMും AISFും ഓരോ സീറ്റിലും വിജയിച്ചു. മുഖ്യമന്ത്രിയും TMC നേതാവുമായ മമതാ ബാനർജി ഭവാനിപൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 15,000+ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബഹ്റാംപൂരിൽ BJP സ്ഥാനാർത്ഥി സുബ്രത മൈത്രയോട് പരാജയപ്പെട്ടു. അതേസമയം തമിഴ്നാട്ടിൽ പാർട്ടി രൂപീകരണത്തിന് ശേഷം നേരിട്ട ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 108 സീറ്റുകൾ നേടി TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പെരമ്പൂർ, തിരുച്ചി ഈസ്റ്റ് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടി അധ്യക്ഷൻ വിജയ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ കൊളത്തൂരിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനോട് പരാജയപ്പെട്ടു. അവിനാശിയിൽ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകനും TVK സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു. 234 നിയമസഭയിൽ സർക്കാർ രൂപീകരിക്കാൻ TVKക്ക് 10 കുറവുണ്ട്. ഭരണകക്ഷിയായ DMK 59 ഒതുങ്ങി. പ്രധാന പ്രതിപക്ഷമായ AIADMK 47 സീറ്റുകളാണ് നേടിയത്. PMK 4 കോൺഗ്രസ് 5 നേടിയപ്പോൾ CPIM 2 BJP 1 വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 പീപ്പിൾസ് ഫ്രണ്ട് 10 നേടി. കോൺഗ്രസ് 19, AIUDF, RJRD എന്നിവർ 2 സീറ്റും തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. കേരളത്തിൽ

0: 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളും UDF വിജയിച്ചു. LDFന് 35 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. NDA 3 സീറ്റും നേടി. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരളത്തിൽ ഇപ്പോൾ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ NDA സഖ്യം 18 വിജയിച്ചു. മികച്ച ഭരണത്തിന് പുതുച്ചേരിയിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി എൻ രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പുതുച്ചേരിയിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. NDAയ്ക്ക് ചരിത്രപരമായ വിജയം സമ്മാനിച്ച പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി. രാജ്യത്തിന് ഒരു പുതിയ പ്രഭാതം ആശംസിക്കുന്നതായി തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഇന്നലെ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFന്റെ വിജയത്തിന് പിന്നിലെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾ ശക്തമായതോടെ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് പ്രൊജക്ട് ഫ്രീഡം പദ്ധതി നടപ്പാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US നീക്കത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഫുജൈറയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായി. ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളിലേക്ക്.
1: ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും പൌരന്മാരുടെ അടിസ്ഥാന സൌകര്യങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ ആക്രമണങ്ങളെ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു. സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. UAEയുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നാക്രമണമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര നിയമത്തിന്റെയും സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യ വ്യവസ്ഥയുടെയും ലംഘനമാണ് ഇറാൻ നടത്തുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സാധാരണ പൌരന്മാരെ ആക്രമിക്കാനോ അറേബ്യൻ ഗൾഫ് മേഖലയെ അസ്ഥിരപ്പെടുത്താനോ ലക്ഷ്യമിട്ടുള്ള ഏതൊരു നടപടിയെയും ശക്തമായി എതിർക്കുമെന്ന് ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്തുടനീളം LPG പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ, ഡീസൽ, LPG എന്നിവ അനാവശ്യമായി വാങ്ങി ശേഖരിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സ്രോതസ്സുകളെ ആശ്രയിക്കാനും സർക്കാർ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോലാം ഇന്ന് ബീഹാറിലെ ഗയയിൽ എത്തും. നാളെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടോലാമിന് ആചാരപരമായ സ്വീകരണം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 566 പോയിന്റ് താഴ്ന്ന് 76703ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 183 പോയിന്റ് കുറഞ്ഞ് 23936ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹി

0: ഐഐടി മദ്രാസ് ടെക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണം പിഎച്ച്ഡി പ്രബന്ധങ്ങളിലും അക്കാദമിക പ്രസിദ്ധീകരണങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തരുതെന്നും സമൂഹത്തിന് പ്രയോജനകരമായ പ്രായോഗിക കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Our talent pool is leading the global goods in many ways, but time has come to refurbish the entire process. Why don't we innovate in our country? Our country is an open laboratory. Science and innovation and technology, when it has been invented, when human being has been pushed to the wall, his compulsion, his compassion, his concern brought science to the forefront. But every human being became an innovator when he is pushed to the wall. India is a fit case to take the global lead with lot of compassion, lot of poverty, lot of challenges, lot of natural barriers. We are a fit case to be a society of innovators.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6-ാം സ്ഥാനത്താണ് ചെന്നൈ, 7-ാം സ്ഥാനത്താണ് ഡൽഹി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം സൃഷ്ടിച്ച പശ്ചിമബംഗാളും തമിഴ്നാടും. പശ്ചിമബംഗാളിൽ വൻ മുന്നേറ്റവുമായി ബിജെപി ഭരണമുറപ്പിച്ചു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ പാർട്ടിയായി നടൻ വിജയിയുടെ തമിഴക വെട്രിക്കഴകം. അസമിലും എൻഡിഎ അധികാരത്തിലേക്ക്, പുതുച്ചേരി നിലനിർത്തി എൻഡിഎ. കേരളത്തിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം യുഡിഎഫ് വീണ്ടും അധികാരത്തിലേക്ക്. സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. ഗവർണർക്ക് രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. യുഎഇയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. രാജ്യത്ത് ശക്തമായ ഗവേഷണ നവീകരണ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്ദേശ ഗാനങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് എന്നറിയാം. എന്നാലും ഒരിക്കൽ കൂടി നമ്പർ പറയുകയാണ്, 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. സന്ദേശം അയച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ത്രിമൂർത്തീസാണ്. ഏറെ നാളായി ഒരു പാട്ട് ചോദിച്ചിട്ട്. ഇത് മഞ്ഞുകാലം എന്ന ചിത്രത്തിലെ കാറ്റുവന്നു കെള്ളുമീ കള്ളനൊമ്പരം അതിമനോഹരമായ ഗാനം ഒന്ന് സന്ദേശ ഗാനത്തിൽ കൂടി കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കാം. ഇത് ശ്രവ്യധാര കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാ റേഡിയോ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ത്രിമൂർത്തീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ് ആരാണെന്ന് അറിയേണ്ടേ? അനിൽ, മനോജ്, മോഹനൻ എന്നിവരാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് വേണ്ടി പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും

0: സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 9072 75 89 04, 9497 471130, 9495 61 75 00, 9405 84 12 92. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: അടുത്തത് ഒരു ശബ്ദ സന്ദേശമാണ്. അയച്ചിരിക്കുന്നത് രൂപേഷേട്ടൻ തൊടിക്കളത്തിൽ നിന്നാണ്. പരശ്ശിനി കലാ കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം പാട്ട് ചോദിച്ചിരിക്കുന്നത്. പാട്ടിതാണ്, മുടിപ്പൂക്കൾ വാടരുതൻ നോമനെ എന്ന ഗാനമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പരശ്ശിനി കലാകുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
4: വടക്കാഞ്ചേരിയിൽ നിന്ന് ദിവ്യ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്കൊരു ഗാനം വെച്ചു തരുമോ? ചിത്രം പവിത്രം, ശ്രീരാഗമോ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാതോർക്കുന്നു എന്നാണ് ദിവ്യ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. എൻ്റെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്നാണ് പവിത്രം എന്ന ചിത്രത്തിലെ ഗാനം. അപ്പോൾ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
0: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം ഇങ്ങനെയാണ്. ഭാവാർത്ഥം എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന ഗാനമായ ദാസേട്ടനും ചിത്രചേച്ചിയും ചേർന്ന് ആലപിച്ച അമ്പിളി മഞ്ചലിലോ നിൻ നവയുവ ഗന്ധർവൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഏറെ പ്രതീക്ഷയോടെ എളമ്പാറയിൽ നിന്ന് സുജാത മേറ്റടി, കെ പി ജാനകി പരിപ്പായി, ഗാനമഞ്ജരി ഗ്രൂപ്പ് അംഗങ്ങളും ഈ ഗാനം ശ്രവ്യധാര ഗ്രൂപ്പിനും വേണ്ടിയും സമർപ്പിക്കുന്നു എന്നാണ് സുജാതേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭാവാർത്ഥം എന്ന ചിത്രത്തിലെ ഗാനം ഇവർക്കൊക്കെ വേണ്ടി കേൾപ്പിക്കാം.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ജേഷ്മ പ്രകാശ് നായാട്ടുപാറ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് വിളക്ക് വെച്ച നേരം എന്ന ചിത്രത്തിലെ ജി വേണുഗോപാൽ പാടിയ വാചാല മൗനമേ വാചാല മൗനമേ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഗാനരചന പി കെ ഗോപി, സംഗീതം ശരത്. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു എന്നാണ് ജേഷ്മേച്ചി പറഞ്ഞിരിക്കുന്നത്. കാതോർത്തിരിക്കണ്ട, ഇതാ പാട്ട് കേട്ടോളൂ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

ഹായ് റേഡിയോ മലബാർ, ഹായ്. എനിക്ക് സന്ദേശഗാനത്തിലൂടെ എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന ചിത്രത്തിലെ ചിത്രപാടിയ നിമിഷം സുവർണ നിമിഷം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ സന്ദേശം വെച്ചിരിക്കുന്നത് ഷൈജ സജീവ് വേങ്ങാട്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഷേർലി ജെറോം പാനായിക്കുളം അയച്ച സന്ദേശമാണ് അടുത്തത്. കുബേരൻ എന്ന ചിത്രത്തിലെ മണിമുകിലെ പൊഴിയരുതേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? May 7 എന്റെ ബർത്ത്ഡേ ആണ്, എനിക്ക് വേണ്ടി ഈ പാട്ടൊന്ന് വെച്ചു തരുമോ എന്നാണ് ഷേർലി അയച്ച് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. അതോടൊപ്പം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. നല്ലൊരു പാട്ടാണ് ഷേർലി അയച്ച് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സ്വർണ്ണലത പാടി മനോഹരമാക്കിയ ഗാനം. അപ്പം നമുക്ക് ഷേർലി അയച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
2: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം, ഞാൻ തലശ്ശേരിയിൽ നിന്ന് മാനസയാണ്. എനിക്ക് വരവേൽപ്പ് എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരണം. ഇതെന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മാനസ പറഞ്ഞിരിക്കുന്നത്. കുറച്ചായെന്ന് തോന്നലേ മാനസ സന്ദേശമൊക്കെ അയച്ചിട്ട്. അപ്പോൾ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0492473630.
2: മാനസലോല മരതകവർണ എന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശം വെച്ചിരിക്കുന്നത് ഉജേഷ് കല്ലേരിക്കരയാണ്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം, ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-473-630.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് കരേറ്റയിൽ നിന്ന് നീനയാണ്. എൻ്റെ മകൾ പാർവണേന്ദുവിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് പാർവണക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
2: പഴശ്ശിയിൽ നിന്ന് അനിലേട്ടൻ അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് കിരീടം എന്ന ചിത്രത്തിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന ഗാനം വെച്ചു തരുമോ? ഇതെല്ലാം മോഹൻലാൽ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. അതോടൊപ്പം എൻ്റെ കടയിൽ ചായ കുടിക്കാൻ വരുന്നവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കണേ എന്നാണ് അനിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാം.

സന്ദേശഗാനത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് വായിക്കാതെ പോയ സന്ദേശം അടുത്തയാഴ്ച എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ സന്ദേശം അയച്ചോളൂ. സന്ദേശം അയക്കണ നമ്പർ ഒരിക്കൽ കൂടി പറയുകയാണ്, 9037008960. അടുത്ത സന്ദേശഗാനങ്ങളിലൂടെ കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വേണുഗോപാലും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാളൂട്ടി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മിന്നാരം.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
1: ഇപ്പോൾ സംസാരിക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ ശ്രീ ഒ വി ജാഫർ.
2: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പർ ഒ വി ജാഫർ. ഇവിടെ മെയ് മാസം 5-ാം തീയതിയോടുകൂടി കണ്ണൂരിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് പർവ്വത്തിനായി പുറപ്പെടുന്ന അവർക്കുള്ള എംബർക്കേഷൻ പോയിന്റ് ആരംഭിക്കുക. 5-ാം തീയതി രാവിലെ ഹജ്ജാജികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. രാവിലെ മുതൽ 3 മണിവരെ അവരെ റിപ്പോർട്ടിംഗ് ടൈമുണ്ട്. അത് കഴിഞ്ഞ് 5 മണിക്ക് ഔദ്യോഗികമായി ക്യാമ്പിൻ്റെ ഉദ്ഘാടന കർമ്മം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് നിർവഹിക്കും. ഈ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നത് 6-ാം തീയതി പുലർച്ചെ 2:15. 350 യാത്രക്കാരാണ് കണ്ണൂരിൽ നിന്നും ഓരോ ദിവസവും ഓരോ ഫ്ലൈറ്റിലായി യാത്ര പുറപ്പെടുന്നത്. ചില ദിവസങ്ങളിലായി 2 ദിവസമുണ്ട്. അത് 14-ാം തീയതി വരെ തുടരും. 14-ാം തീയതിയാണ് അവസാനത്തെ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടെ നിന്ന് വരുന്ന ഒന്നാം പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഉള്ള ഹജ്ജ് ക്യാമ്പ് നടത്താനുള്ള സൗകര്യങ്ങൾക്ക് ഇവിടെ ഇപ്രാവശ്യം ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി നടത്തി പോന്നിരുന്നത് കാർഗോ കോംപ്ലക്സിലായിരുന്നു. അതിനു പകരം ഇപ്പോൾ ടെർമിനലിൻ്റെ തൊട്ടടുത്തായി തന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലുള്ള മൈതാനിയിൽ പ്രത്യേകമായി സജ്ജീകരിക്കുന്ന പന്തലിലാണ് ഹജ്ജ് ക്യാമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ അവർക്ക് വേണ്ടി ഹജ്ജ് യാത്രികർക്ക് വേണ്ടി ചെയ്തു വെക്കാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയും ശ്രമിച്ചിട്ടുണ്ട്. സംഘാടക സമിതിയുടെ ചെയർമാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ തന്നെ ചെയർമാനായ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടാണ്. ജനറൽ കൺവീനർ നീലേശ്വരം നഗരസഭയുടെ ചെയർമാനും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പറുമായ പി പി മുഹമ്മദ് റാഫിയാണ്. കൺവീനർമാരായി ഒ വി ജാഫറും ശംസുദ്ദീൻ അരിയറിയുമാണ് പ്രവർത്തിക്കുന്നത്. സുശക്തമായൊരു സംഘാടക സമിതി ഇവിടെ രൂപീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും സംസ്ഥാനത്തെ 1 ഹജ്ജ് എംബർക്കേഷൻ ക്യാമ്പായി കണ്ണൂരിൽ മാറ്റിയെടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. ഹജ്ജാജികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമുണ്ട്. അതൊരു കാറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി അടക്കമുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാകും. എത്തുന്ന ഹജ്ജാജികൾക്ക് ആദ്യം കൊടുക്കുന്ന സ്നാക്സ് മുതൽ ഭക്ഷണം അവർ പോകുന്നതുവരെയുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങൾക്കെല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഹജ്ജ് കമ്മിറ്റി നടന്നു വരികയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പന്തലും സൗകര്യങ്ങളും പൂർണ്ണമായും സജ്ജീകരിക്കപ്പെടും എന്നാണ് വിചാരിച്ചത് പറയാനുള്ളത്.

0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ.
1: എൻ്റെ പേര് താജുദ്ദീൻ മട്ടന്നൂർ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ഫാക്കൽറ്റിയാണ്. ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിക്കുന്ന ഈ ഹാളിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിച്ച ഒരാളും നിലയിൽ കഴിഞ്ഞ തവണത്തിൽ വ്യത്യസ്തമായി വലിയൊരു ടാസ്ക്കാണ് ഇത്തവണ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷവും കാർഗോ ടെർമിനൽ എല്ലാ സൗകര്യവും തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ സൗകര്യങ്ങളൊന്നും ഇത്തവണ നമുക്ക് ഈ പുതിയ ടെർമിനലിലേക്ക് പുതിയ ക്യാമ്പിലേക്ക് നമുക്ക് മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായി എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പരമാവധി ഹാജിമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ വിശാലമായ 35,000-40,000 സ്ക്വയർ ഫീറ്റിനടുത്തോളം വലിയ പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ ശൗചാലയങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും മറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഹാജിമാർക്ക് വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പ്രയാസരഹിതമായിട്ട് അവിടെ വന്ന് കാര്യങ്ങൾ നിർമ്മിച്ച് പോകാനുള്ള സംവിധാനം ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾ ഏതാണ്ട് 65% സ്ത്രീകളാണ്. ഇത്തവണത്തെ യാത്രയിൽ കൂടുതൽ സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. അവർക്ക് ആയിട്ട് സെപ്പറേറ്റ് ഏതാണ്ട് 2 ഫ്ലൈറ്റ് പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പോകുന്ന രീതിയിൽ ഇവിടുന്ന് പുറപ്പെടുന്നു. ഏതാണ്ട് സജ്ജീകരണമൊക്കെ സമാന്തരം, അതായത് ഏതാണ്ട് സമം തന്നെയാണ്. പക്ഷേ നേരത്തെ കാർഗോ ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമായിരുന്നു. പക്ഷെ ഇത്തവണ പുതുതായിട്ട് നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വന്നു എന്നുള്ളൊരു ടാസ്ക് മാത്രം. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തു നല്ല രീതിയിൽ തന്നെ ക്യാമ്പ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ്.
0: ഇപ്പോൾ സംസാരിച്ചത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി ശ്രീ താജുദ്ദീൻ മട്ടന്നൂർ.

0: വിശുദ്ധയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധയുടെ തീർത്ഥാടനം.
1: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ നാടൻ പാട്ടുകൾ കേൾക്കാം.

0: നാടൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലക്കാട് മാടമന ശങ്കരനാരായണൻ നമ്പൂതിരി പയ്യന്നൂർ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ സച്ചിദാനന്ദന്റെ കവിത എഴുത്തച്ഛൻ എഴുതുമ്പോൾ, തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ഉത്സവമേളം, ഇതിൽ കൂഞ്ഞാറ കുറുത്തിയമ്മയെ കുറിച്ച് കേൾക്കാം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, 8:00 മധുരഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചാരുകസേര, ഇതിൽ ദൈവത്താറിനെ കുറിച്ച് കേൾക്കാം, ഉച്ചയ്ക്ക് 12:00 ചിരിനേരം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:00 ഒരുവട്ടം കൂടി നാടകനേരത്തിന്റെ പുനഃപ്രക്ഷേപണത്തിൽ നാടകം പടുകാലപ്പാട്ട്, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഉത്സവമേളം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ശാസ്ത്രവീഥി, 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 കായികം, 9:00 ചിത്രപരിചയം, 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. വിധാനസഭാ നിർവാചനസ്യ പരിണാമാനാം ഘോഷണാനന്തരം പശ്ചിമബംഗ തമിഴ്നാടു കേരളം പ്രദേശേഷു ച സർവകാരസ്യ നിർമ്മാണാർത്ഥം രാജനൈതിക ക്രിയാകലാപാനി ആരഭന്തേ. ഭാജപേതി ദലസ്യ വരിഷ്ഠ നേതാ അമിതശാഹ പശ്ചിമബംഗാള രാജ്യസ്യ കേന്ദ്രീയമന്ത്രി ജെ പി നഡ്ഡ ച അസം രാജ്യസ്യ കേന്ദ്രീയ പര്യവേക്ഷകത്വേന നിയുക്തൌ സ്തഃ. ബിഹാരരാജ്യസ്യ മന്ത്രിമണ്ഡലസ്യ വിസ്താരഃ മെയ് മാസസ്യ സപ്തമേ ദിനാങ്കേ ഭവിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച അസ്മിൻ കാര്യക്രമേ ഭാഗം ഗ്രഹീഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ ഇത്യസ്യ ഫുസൈറാഹ് ക്ഷേത്രെ ആക്രമണസ്യ നിന്ദാം അകരോത് യത്ര ത്രയഃ ഭാരതീയ നാഗരികാഃ വ്രണിതാഃ അഭവന്. സമ്പൂർണേ പശ്ചിമ ഏഷ്യാ ദേശേ ശാന്തിം സ്ഥിരതാം ച പുനഃസ്ഥാപയിതും സംവാദസ്യ കൂട്ടനീതേശ്ച ആഹ്വാനം അപി അകരോത്. അമേരിക്ക ഇറാൻ ദേശോ ഗൾഫ് ക്ഷേത്രേ നൂതനാനി ആക്രമണാനി ആരഭതാം യത്ര ഉഭൌ പക്ഷൌ ഹോർമുജ് ജലസന്ധിം നിയന്ത്രയിതും സംഘർഷരതൌ സ്തഃ. അപി ച ഐ പി എൽ ക്രിക്കറ്റ് ക്രീഡായാം ദില്ലി ക്യാപിറ്റൽസ് ഇതി ദലം ദില്ലി നഗരെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്യേതം വിരുദ്ധ്യ ക്രീഡിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. വിധാനസഭാ നിർവാചനാനാം പരിണാമാനാം ഘോഷണായാഹ അനന്തരം തമിഴ്നാടു കേരളം രാജ്യയോഹ സർവകാരസ്യ നിർമ്മാണാർത്ഥം രാജനൈതിക പ്രക്രിയാഹ ആരബ്ധാഹ സന്തി. തമിഴ്നാടുരാജ്യ അഭിനേത്രിതഃ രാജനേതാരൂപേണ പരിവർത്തിതഃ സി ജോസഫ് വിജയസ്യ തമിലക വെട്രി കജകം ടി വി കെ ഇത്യനേന ദലേന അഷ്ടോത്തരൈകശതാസനാനി ജിത്വാ രാജ്യ ബൃഹത്തമ ദലത്വേന ഉദ്ഭൂതമസ്തി. ദലസ്യ നിർവാചനേ പ്രബല പ്രദർശനസ്യാനന്തരം നവനിർവാചിതാഹ ടി വി കേതി ദലസ്യ വിധായകാഹ ചെന്നൈ നഗരസ്യ സമീപേ പനായൂരെ ദലസ്യ മുഖ്യാലയെ ഉപവേശനേ ശ്രീ വിജയായ ഔപചാരിക രൂപേണ സ്വനേതാ രൂപേണ ചിതവന്തഃ. പൂർവ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത്യേഷഃ രാജ്യപാലായ സ്വത്യാഗപത്രം സമർപ്പിതവാൻ. കേരള രാജ്യ കോൺഗ്രസ് നേതൃത്വേ യു ഡി എഫ് ദലസമൂഹ സർവകാർ നിർമ്മാണായ അനൌപചാരിക ചർച്ചാം കുർവനസ്തി. കേരളസ്യ ചത്വാരിംശദധികൈകശത വിധാനസഭാക്ഷേത്രേഷു ദ്വയധികൈകശതക്ഷേത്രേഷു അദ്ഭുതം വിജയം പ്രാപ്യ കോൺഗ്രസ് നേതൃത്വേ യു ഡി എഫ് ദലസമൂഹ വിധായകദലസ്യ സഭായാഹ അനന്തരം മന്ത്രിമണ്ഡലസ്യ നിർമ്മാണാർത്ഥം രാജ്യപാലേന സഹ മേലനം കരിഷ്യതി. ഭാജപേതി ദലേന ദലസ്യ വരിഷ്ഠ നേതാ കേന്ദ്രീയമന്ത്രി ച അമിതശാഹ പശ്ചിമബംഗാള രാജ്യേ വിധായകാനാം ഉപവേശനെ വിധായകദല പ്രമുഖസ്യ നിർവാചനായ കേന്ദ്രീയ പര്യവേക്ഷക രൂപേണ നിയുക്തഃ. ഒഡീസാ രാജ്യസ്യ മുഖ്യമന്ത്രി മോഹന ചരണ് മാഝി രാജ്യസ്യ കേന്ദ്രീയ സഹ പര്യവേക്ഷക രൂപേണ നിയുക്തഃ അസ്തി. കേന്ദ്രീയമന്ത്രി ജെ പി നഡ്ഡാ അസമരാജ്യ വിധായകദലസ്യ നേതൃത്വ നിർവാചനായ കേന്ദ്രീയ പര്യവേക്ഷക രൂപേണ നിയുക്തഃ അസ്തി. സഹൈവ ഹരിയാണ രാജ്യസ്യ മുഖ്യമന്ത്രി നായബ് സിംഹ സൈനി രാജ്യസ്യ കേന്ദ്രീയ സഹ പര്യവേക്ഷക രൂപേണ നിയുക്തഃ അസ്തി. ഏതാനി നാമാനി ഭാജപാ സംസദീയ കേന്ദ്രീയ പര്യവേക്ഷക മണ്ഡലേന അനുമോദിതാനി സന്തി. മുഖ്യമന്ത്രി സമ്രാട് ചൌധരി വര്യസ്യ നേതൃത്വേ ബിഹാര രാജ്യസ്യ മന്ത്രിമണ്ഡലസ്യ മെയ് മാസസ്യ സപ്തമേ ദിനാങ്കേ മഹത്വപൂർണഃ വിസ്താരഃ ഭവിഷ്യതി. ഭാജപേതി ദലസ്യ രാജ്യാധ്യക്ഷഃ സഞ്ജയ സരാവഗിഹ് അവദത് യത് ശപഥഗ്രഹണ സമാരോഹേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതശാഹ ഭാജപേതി ദലസ്യ അധ്യക്ഷഃ നിതിന നവീനഃ ജെഡിയു ദലസ്യ അധ്യക്ഷഃ നിതീശകുമാരഃ എൻഡിഎ ദലസമൂഹസ്യ അന്യേ വരിഷ്ഠ നേതാരോപി ഉപസ്ഥിതാഃ ഭവിഷ്യന്തി. ശ്രീ സരാവഗി അവദത് യത് ഗാന്ധി മൈതാന ഇതീദം സ്ഥാനം സമാരോഹസ്യ സ്ഥലരൂപേണ ചിതമസ്തി.
1: 7 मई को गांधी मैदान में सम्राट चौधरी जी माननीय मुख्यमंत्री जी के मंत्रिमंडल का विस्तार होगा, जिसमें माननीय प्रधानमंत्री आदरणीय नरेंद्र मोदी जी, भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष आदरणीय नितिन नवीन जी, देश के गृह मंत्री आदरणीय अमित शाह जी, पूर्व मुख्यमंत्री आदरणीय नीतीश कुमार जी, एनडीए के सभी बिहार के जितने भी केंद्रीय मंत्री हैं सभी लोग उसमें सहभागी होंगे.
0: കാര്യക്രമസ്യ സജ്ജതാ പൂർവമേവ പ്രചലിതാസ്തി. സഹൈവ ഗാന്ധി മൈതാനേ ഇത്യത്ര സാർവജനിക പ്രവേശ പ്രതിബന്ധിതഃ അസ്തി. प्रियाः श्रोतारः संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्रिणा नरेन्द्रमोदिना यूएई देशस्य पुजैराह क्षेत्रोपरि कृताक्रमणस्य दृढतया निन्दा कृता। सामाजिक प्रसार माध्यमे श्रीमोदी अवदत् यत् नागरिकाणां मूल सौकर्याणि लक्ष्यीकृत्य कृताक्रमणात्मकं कार्यम् अस्वीकार्यमिति। सः दृढीकृतवान् यत् भारतं यूएई इत्यनेन सह दृढतया ऐक्यं स्थापयति, सहैव हि संवादस्य कूटनीतेश्च माध्यमेन सर्वासां समस्यानां शान्तियुत समाधानाय स्वसमर्थनं पुनरुद्घाटयति इति। श्रीमोदी अधोरेखितवान् यत् होर्मुज जलसन्ध्याः माध्यमेन सुरक्षितं निर्विघ्नं च नौचालनं क्षेत्रीय शान्त्यर्थं स्थिरतायै वैश्विक ऊर्जा सुरक्षायै च महत्वपूर्णमस्ति। ईरान देशस्य ड्रोन आक्रमणानन्तरं यूएई देशस्य पुजैराह पेट्रोलियम इंडस्ट्रीज जोन इत्यत्र अग्निप्रकोपात् ह्यः त्रयः भारतीयाः नागरिकाः व्रणिताः अभवन्। पूर्वं विदेश मन्त्रालयः अपि यूएई इत्यत्र आक्रमणस्य निन्दाम् अकरोत् तत् अस्वीकार्यञ्च इति अवोचत्। मन्त्रालयः एकस्मिन् वक्तव्ये शत्रुतायाः तत्क्षणसमाप्तेः आवाहनम् अकरोत्, नागरिकसंरचनायाः नाशेन सह निष्पापनागरिकाणाञ्च लक्ष्यीकरणस्य निन्दाम् अकरोत्। अमेरिका ईरान देशौ गल्फक्षेत्रे नूतनानि आक्रमणानि अकुरुताम्, येन होर्मुज जलसन्ध्याः नियन्त्रण विषये संकटः वर्धितः, फलतः संघर्षः जलसन्ध्याः परं प्रसृतोऽस्ति। भाजपेति दलस्य सांसदः राघवचड्ढा, अशोकमित्तलः, सन्दीपपाठकः, राजेन्द्रगुप्तः च अद्य राष्ट्रपतिभवने राष्ट्रपतिना द्रौपदी मुर्मू वर्यया सह मिलित्वा पंजाब राज्ये आप नेतृत्वे प्रशासनेन राज्यतन्त्रस्य कथितस्य दुरुपयोगस्य विषये चिन्तां प्रकटितवन्तः। वार्ताहरैः सह वार्तालापं कुर्वन् राघवचड्ढा इत्यनेन आप नेतृत्वे पंजाब सर्वकारः राज्यतन्त्रस्य उपयोगेन राज्यसभायाः सदस्यान् लक्ष्यीकरोति इति आरोपितवान्।
2: मैं सीधे तौर पर आम आदमी पार्टी को कहना चाहता हूं कि आप ये विजिलेंस, ये पॉल्यूशन बोर्ड, ये पंजाब पुलिस का सहारा लेकर जो बदले की भावना से कार्रवाई कर रहे हैं, एक डेंजरस खेल है जिसकी शुरुआत तो आपने कर दी है लेकिन इसका अंत बहुत खराब होने जा रहा है। जब तक हम आपके साथ थे हम तमाम लोग बहुत अच्छे थे, बड़े संस्कारी थे, आज्ञाकारी थे और जैसे ही आपका साथ हमने छोड़ा हम सब लोग भ्रष्टाचारी हो गए।
0: अत्रांतरे पंजाब राज्यस्य मुख्यमंत्री भगवंत मान इत्येषः अपि आपदलस्य राज्यसभायाः सप्त सदस्यानां भाजपेति दले प्रवेश विषये चर्चार्थं राष्ट्रपतिना द्रौपदी मुर्मू वर्यया सह मिलितवान्। उपवेशनानन्तरं श्रीमानः आपदलस्य सांसदानां विलयनम् असंवैधानिकम् इति उक्तवान्। भारत ऋतु विभागेन आगामि दिनद्वयोः मध्यप्रदेशे, विदर्भे, छत्तीसगढ़े च मेघवृष्ट्या, विद्युत्पतनेन, वायुवेगेन च सह लघुतः मध्यम वृष्टेः पूर्वानुमानं प्रकटितम्। अद्य उत्तरप्रदेश, झारखंड, ओडिशा, छत्तीसगढ़, आंध्रप्रदेश, मध्यप्रदेश, गांगेय, पश्चिमबंग इत्येतेषां च केषुचित् भागेषु अपि एतादृशेः स्थितेः संभावना विद्यते। आईपीएल क्रिकेट क्रीडायाम् आतिथेय दिल्ली कैपिटल्स दलम् अद्य सायंकाले अरुण जेटली क्रीडांगणे चेन्नई सुपर किंग्स इत्येतत् दलं सम्मुखीकरिष्यति। अद्य सायं सार्ध सप्तवादने क्रीडा आरभ्यते। अवधेयं गतरात्रौ वानखेड़े क्रीडांगणे मुंबई इंडियंस दलेन लखनऊ सुपर जायंट्स इत्येतत् दलं षट् स्तोभैः पराजितम्। अन्ते मुख्यवार्ताः पुनः एकवारम्। विधानसभा निर्वाचनस्य परिणामानां घोषणानन्तरं पश्चिमबंग, तमिलनाडु, केरलं प्रदेशेषु च सर्वकारस्य निर्माणार्थं राजनैतिक क्रियाकलापानि आरभन्ते। भाजपेति दलस्य वरिष्ठः नेता अमितशाहः पश्चिमबंगालराज्यस्य केन्द्रीयमन्त्री जेपी नड्डाः च असमराज्यस्य केन्द्रीय पर्यवेक्षकत्वेन नियुक्तौ स्तः। बिहार राज्यस्य मन्त्रिमण्डलस्य विस्तारः मई मासस्य सप्तमे दिनांके भविष्यति। प्रधानमन्त्री नरेन्द्र मोदी च अस्मिन् कार्यक्रमे भागं ग्रहीष्यति। प्रधानमन्त्री नरेन्द्र मोदी यूएई इत्यस्य फुजैराह क्षेत्रे आक्रमणस्य निन्दाम् अकरोत् इति वार्ताः। आकाशवाणी।
3: ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. യുഎഇയിലെ ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി യുഡിഎഫ്. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യുഎഇയിലെ ഫുജൈറയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം 21C പ്രകാരമുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ടാണ് ലോക്ഭവനിലെത്തി കൈമാറിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ സെക്രട്ടറി പവൻ ധിവാൻ, അണ്ടർ സെക്രട്ടറിമാരായ ബ്രിജേഷ് കുമാർ, അഭിഷേക് തിവാരി എന്നിവരും സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യുഡിഎഫ് മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യുഡിഎഫ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനുശേഷം യോഗം നടത്തുമെന്ന് യുഡിഎഫ് വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകം 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അതേസമയം സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സമർപ്പിച്ച രാജി ഗവർണർ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ആശംസകൾ അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും നന്ദി അറിയിച്ച് ടിവികെ അധ്യക്ഷൻ വിജയ്. ജനങ്ങളുടെ ക്ഷേമം മാത്രമാണ് ലക്ഷ്യമെന്നും രാഷ്ട്രീയത്തിനതീതമായി സംസ്ഥാനത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ ശ്രമത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും ശ്രീ വിജയ് പറഞ്ഞു. പശ്ചിമബംഗാളിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ ബിജെപി കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട്. ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 ബിജെപി മുന്നിലെത്തിയത്. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. അതിനുശേഷം ലീഗ് ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉന്നയിച്ചിട്ടില്ലെന്നും എന്നാൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിജയം കണ്ണൂർ ജില്ലയിലാണെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. 5 സീറ്റുകളിലാണ് ജില്ലയിൽ വിജയിച്ചതെങ്കിലും അഴീക്കോടും കൂത്തുപറമ്പും LDF സ്ഥാനാർത്ഥികൾക്ക് നേരിയ ഭൂരിപക്ഷം മാത്രമേ ലഭിച്ചുള്ളൂ എന്നും അദ്ദേഹം പേരാവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നേമം മണ്ഡലത്തിലെ വിജയം ബിജെപി പ്രവർത്തകർക്കും ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷനും നിയുക്ത MLA രാജീവ് ചന്ദ്രശേഖർ. വികസിത നേമം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
5: കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. പകൽ 10 മണി മുതൽ 3 മണി വരെ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. അതേസമയം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തുറസായ സ്ഥലങ്ങളിൽ നിന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക. ഇടിമിന്നൽ സമയത്ത് സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. മിന്നലേറ്റ ആളിന് ഉടൻ വൈദ്യസഹായം എത്തിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശ്.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ 6 സ്ഥാനത്താണ് ചെന്നൈ, 7 സ്ഥാനത്താണ് ഡൽഹി. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നഗരസഭയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ ചെയ്തതായി മേയർ വി രാജേഷ്. നഗരസഭാ പരിധിയിലുള്ള 2 മണ്ഡലങ്ങളിലെ BJP വിജയം നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് നാളെ തുടക്കമാകും. ആദ്യ വിമാനം പുലർച്ചെ 2:30 പുറപ്പെടും. 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. പാലക്കാട് ജില്ലയിലെ വരയാടുകളുടെ കണക്കെടുപ്പ് തുടരുന്നു. കണക്കെടുപ്പിന്റെ 1 ഘട്ടം പൂർത്തിയായി. 2 വിവരശേഖരണത്തിനായി സൈലന്റ് വാലി, പറമ്പിക്കുളം വനമേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: 1 നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെയാണ് വിവരശേഖരണം നടത്തിയത്. സൈലന്റ് വാലി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി വനമേഖലകളിൽ 25 സ്ഥലങ്ങളിലാണ് വിവരശേഖരണം നടത്തിയത്. കേരളം, തമിഴ്നാട് വനം വകുപ്പുകൾ സംയുക്തമായി നടത്തുന്ന സർവേയിൽ എല്ലായിടത്തും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരയാടുകൾ ഉള്ളത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. സാന്നിധ്യം സ്ഥിരീകരിച്ച ബ്ലോക്കുകളിൽ എല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാസം 18 വരെ ക്യാമറ നിരീക്ഷണത്തിലൂടെയുള്ള കണക്കെടുപ്പ് തുടരും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 252 പോയിന്റ് താഴ്ന്ന് 77,018 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 87 പോയിന്റ് കുറഞ്ഞ് 24,033 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. ട്രെയിനിൽ നിന്ന് വീണുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായ യാത്രാരീതികൾ പാലിക്കണമെന്ന് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ട്രെയിനിന്റെ വാതിൽപ്പടിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യരുതെന്നും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഇതുവരെ ഡിവിഷനിൽ 37 യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇടുക്കി പന്നിയാർ പുഴയോരത്തെ താമസക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂപ്പാറയിൽ സംഘർഷം. പൂപ്പാറ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘത്തെയും KSEB ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. പുനരധിവാസം ഉറപ്പാക്കാതെ വീടുകൾ ഒഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. തിരുവനന്തപുരം തിരുമല തൃക്കണ്ണാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പ്ലാവില മുതൽ പുത്തൻകട ജംഗ്ഷൻ വരെയും തൃക്കണ്ണാപുരം ബ്രിഡ്ജ് ഭാഗത്തും നാളെ മുതൽ ശനിയാഴ്ച വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ചിറതലയ്ക്കൽ മതപുരം റോഡിൽ കലുങ്ക് പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ മുതൽ 1 ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായും പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. UAE ഫുജൈറയിലുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ റിസൾട്ട് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതമാക്കി UDF. തമിഴ്നാട്ടിലും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ തുടരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജി നൽകി. ചൂടിനെതിരെ കർശന ജാഗ്രത തുടരണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം. നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: സന്ധ്യഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചെറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ടമത്സരം ചെറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിന് ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക: 9072-75-89-04, 9497-471-130, 9495-61-75, 9497-471-130.

0: 9045841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും റേഡിയോ മലബാർ ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിനം തന്റെ കാർഷിക വിശേഷങ്ങൾ പങ്കുവച്ചത് ഹൈമവത് ചേച്ചിയായിരുന്നു. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ കൃഷിരീതിയെ കുറിച്ച് കൂടുതലും പറഞ്ഞു തരുമോ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്.
2: മെസ്സേജ് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഫോൺ നമ്പർ
1: പറഞ്ഞു കൊടുക്കാറുണ്ട്.
2: ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും ആരെ ചോദിച്ചാൽ ആ സമയത്ത് ഞാനത്
1: ഉത്തരം പറഞ്ഞു കൊടുക്കും.
2: അതെന്തുകൊണ്ടാ വെച്ചാല് നമ്മളെ വിഷമിപ്പിക്കും. നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പോയി ചോദിച്ചാൽ നമ്മളെ എനിക്ക് അതായി അനുഭവം. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അത് കൃത്യമായ ഉത്തരം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടാകും. നമ്മളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലയെന്ന് പറഞ്ഞു പിന്നെ രണ്ട് ദിവസത്തെ കാളും ഉണ്ടാകുന്നുള്ളു. അങ്ങനെ എനിക്ക് എത്രയോ അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് കൃത്യമായിട്ട് അവർക്ക് നല്ലത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആരെയാണ്
1: ഇപ്പോൾ റബ്ബർ ടാപ്പിംഗ് വരെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് റബ്ബർ ടാപ്പിംഗ്,
2: രാവിലെ 5 മണിക്ക് എണീറ്റ് റബ്ബർ ടാപ്പിംഗിന്
1: പോകുന്നുണ്ട്.
2: ഇപ്പോൾ ഇല്ല, റബ്ബറുണ്ട് ഇപ്പം. പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് ഈ മുട്ടിന്
1: ആരോഗ്യപരമായ
2: ഈ മുട്ട ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഞാൻ ചെയ്തിനി വടിയും കുത്തിപ്പോയിട്ട്.
1: ആരുടെ സഹായം ഉണ്ടായിട്ടില്ല ആ സമയത്ത്, ഒറ്റക്കൻ.
2: പക്ഷെ അന്നേരം എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പാലെടുത്തുകൊണ്ട് തരും. ടാപ്പിംഗ് ചെയ്താല് പൊറച്ചക്കെണീറ്റ് ഞാൻ 5 മണിക്ക് എണീറ്റിട്ട് വീട്ടിലെ വളപ്പിലെല്ലാം തന്നെ ഇങ്ങനെ വടിയും കുത്തിപ്പോയിട്ട് വടി കുത്തും. വടി കുത്താൻ ഞാൻ വീട്ടിന് പിന്നെ മുട്ടിൻ്റെ ഇതല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞേരെ. മറ്റേ അതിലിടക്ക് ഇങ്ങനെ വീണേരാന്നായിനി, ടാപ്പിങ്ങിന് പോയിട്ട് ഇങ്ങനെ കുന്നൂത്തും പാടെ ശരിക്കുള്ളല്ലേ പോകും. ഇങ്ങനെ ഇറങ്ങുന്ന പറഞ്ഞാല് ചെരിഞ്ഞു പോകുന്നത് ഇവിടെ വെച്ച് വെച്ചു. അതിനോടെ അന്ന് തുടങ്ങി. പക്ഷെ അത് ഇങ്ങനെ ആ മുട്ട് തേമാനം ഉണ്ടാകുന്ന സമയത്ത് വീടടുത്ത് തന്നെ അവരും തുടക്കം വരിക. അങ്ങനെയുണ്ട് ഇവിടെ. ഈ വേദന തന്നെ നമ്മൾ തനിയെ അങ്ങനെ വരില്ല. ഇങ്ങനെ വീണിറ്റാകുമ്പോൾ നമുക്ക് തുടങ്ങാം. പക്ഷെ സാധാരണ വീണേരം ഞാൻ വിചാരിച്ചു നമുക്ക് എന്നാൽ ഇനി വിനാളെ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതങ്ങ് മാറൂലേ എന്ന് വിചാരിച്ച് പോയിട്ട് നോക്കുമ്പോൾ ഇത് ശീതം ചെയ്തിട്ട് മാറുന്നില്ല. അങ്ങനെയാണ് ഇതിപ്പോൾ അതിയായിപ്പോയത്. പിന്നെ അതും കൊണ്ട് അങ്ങനെ പോയി. പിന്നെ എല്ലാവരും ഞാനൊന്നും ഒരു ഒരു പണി വരും. എനിക്കൊരു കാര്യം കണ്ടു അതെന്തായാലും എനിക്കത് മുറുക്ക പിടിക്കണം,
1: ചെയ്തിരിക്കണം,
2: എനിക്ക് ചെയ്തിരിക്കണം. പിന്നെ ഒരു സാധനം കണ്ടാൽ അത് എനിക്കത് എൻ്റെ അടുത്ത് എനിക്കത് വളർത്തണം തോന്നിയാൽ ഞാൻ വളർത്തിയിരിക്കും. അങ്ങനെ
1: പൂവൊക്കെ
2: പൂവാക്കണം. പൂവാക്കണം പൂവാക്കാൻ ഇപ്പം സൗകര്യമില്ല. ഈ മുറ്റത്ത് പച്ചക്കറി മറ്റിഷ്ടം പോലെ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കളിയായതിന്
1: എന്താ വെച്ചാൽ
2: പച്ചക്കറി ആക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇക്കെല്ലാം ആ റബ്ബർ മുറിച്ചിട്ടെങ്കിൽ ഇഷ്ടംപോലെ പറമ്പത്ത് ബാക്കിയിട്ടാവും സ്ഥലം. അപ്പോൾ അന്ന് എനിക്കൊരു ചെറിയൊരു സ്ഥലം വീട്ടിൻ്റെ ആടെ ഒരു പൂന്തോട്ടാക്കാനുള്ള
1: സൗകര്യം
2: അതെനിക്കാക്കണം. അതും ഞാൻ ചെയ്യും. ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. എനിക്ക് കയ്യും കയ്യില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് എടുത്തിട്ട് പോകാൻ കയ്യിൽ എന്ന് വെച്ചാൽ ചാക്കിട്ടിട്ട് ചാക്കിൻ്റെ അകത്തിട്ട് വലിച്ചിട്ട് കൊണ്ട് പോവാം. വെള്ളം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെ വെച്ചാൽ അരപ്പ് ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എടുത്തെടുത്ത് വെക്കും. ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് കൊടുക്കുക.
1: ചാണുംവേനൽക്കാലമാണ്. അവിടെ വെള്ളത്തിനുള്ള അസൗകര്യം ഉണ്ടോ?
2: വെള്ളം ഇഷ്ടംപോലെ രണ്ട് ഒരു കുഴൽക്കിണറുണ്ട്. സാധാരണ നമ്മൾ ഇഷ്ടംപോലെ ഞങ്ങൾക്ക് പശുക്കളിലുണ്ട്. രണ്ട് ആല പശുക്കളുണ്ട്. ആലയിലെല്ലാം വെള്ളമെല്ലാം അടിക്കലും ആക്കലും എല്ലാം ചെയ്യേണ്ടതുണ്ട്. കളഞ്ഞിട്ടില്ല. കരണ്ട് വലിയ രണ്ട് ആല
1: ഉണ്ടായിരുന്നു.
2: വലിയ ആല 5-6 പശുക്കളും 4 പശുക്കളും അതിന്റെ കടച്ച കുട്ടികളും വലിയ 10-15 ലിറ്റർ പാലെടുക്കുന്ന പശുക്കൾ.
1: ഇപ്പോൾ ഈ 70-ാം വയസ്സിലും ആരോഗ്യം പോലും നോക്കാതെ കൃഷിയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ 5-6 പശുക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ എല്ലാം എന്താ പറയണ്ടത്, വ്യായാമം കുറവാണ്. നമ്മുടെ ഇരുന്ന പ്രവൃത്തികൾ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ ഇരുന്ന് പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. വ്യായാമം വളരെ കുറവാണ്. ഈ വയസ്സിലും ഇപ്പോഴും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.
2: അത് തന്നെ എല്ലാരും പറയുന്നത്. എന്നോട് ഞാൻ ഈ പണിയെടുക്കുന്ന കാണുമ്പോ ഇപ്പൊ ഞാൻ കൈക്കോട്ടെ തോന്നുന്നുണ്ട്. ശരിക്കും ഈ മുട്ടിന്റെ ഈ ഒരു ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനിപ്പേടെ വെടിക്ക് പറക്കുമായിരുന്നു. ആ ഒറ്റ ഈ മുട്ടിന്റെ രസം പോയി നടുവിന് ബ്ലോക്കായി പോയി എന്നുണ്ടാ അവര് പറഞ്ഞു.

0: ഇതിന് ശരിയാവുന്നല്ലോ. പക്ഷെ അതിനെപ്പറ്റൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ നെടുകടച്ചിൽ കുറച്ച് നമ്മൾ പണിയെടുത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അത്ര കൈക്കട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ചെയ്യും ബന്ധങ്ങൾ വേദന വരുമ്പോൾ.
1: അമ്മ ആ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മയാണല്ലോ കൂടെയുള്ളത്.
0: അമ്മ അന്നേരം ഇങ്ങനെ മോന്റെ ഭാര്യ അമ്മ അപ്പുറത്ത് വേറൊരു വീട്ടിലാണ്, ആടെ നിൽക്കില്ല. ആടെ ഇടക്കൊക്കെ ഇങ്ങും വരും അങ്ങും വരും അങ്ങും ഇങ്ങനെയായിട്ട് അമ്മ നിൽക്കില്ല. അമ്മക്ക് സ്ഥിരമായിട്ട് നിർത്തോളം ഇവിടെ പണ്ടേ ഇല്ല. നമുക്ക് പെൻഷൻ ഉണ്ട്. അപ്പൊ പെൻഷനും കൂടെ അമ്മ അടിച്ചു പൊളിച്ചിട്ട് എടിങ്ങ അമ്പലത്തിലോ ആടി ഇതെല്ലാം പോയിട്ടുണ്ടാകും. എപ്പൊ നോക്കുമ്പോൾ സർക്കി തരും. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങനെ
1: അമ്മേനെയൊന്നും കാത്തു നിൽക്കാറില്ല കൃഷിയുടെ കാര്യത്തിൽ.
0: ഒരാളെയും കാത്തു നിൽക്കില്ല അമ്മേനെ. ഞാനിപ്പം ഈ വിൽപ്പനൊക്കെ തുടങ്ങിയിട്ട് 30-35 കൊല്ലായി. എന്ന് വെച്ചാല് ഞാൻ ഇങ്ങ് വന്നിട്ട് ഒരു കൊല്ലം. അത് അമ്മ തന്നെ അതിന്റെ കാരണം. എന്ന് വെച്ചാല് അവര് പച്ചക്കറി നടാൻ വേണ്ടി ഇങ്ങ് നമ്മൾ ഞാൻ നിൽക്കുന്നതിന്റെ അടുത്താണ് വയല്. ആ വയല് നടാൻ വേണ്ടിട്ട് അവർക്ക് നാടൻ കുരു വന്ന് കുടിപ്പിച്ചിട്ട് കയ്പൊക്കെ നടാൻ വേണ്ടിയിട്ട് പൊടിപ്പിച്ച് വന്ന് അമ്മ എന്ത് കൊടുത്ത് ചെറിയൊരു കണ്ടത്തിൽ വലിയ കണ്ടാണ്. ആ കണ്ടത്തിൽ തേച്ച് മറ്റത്തൊന്നും നടല്ലേ നമ്മൾ കുറച്ചല്ലേ നടണ്ടു. പകുതി കണ്ടം തേച്ചും കയ്പ നടാൻ മാത്രമേ വിത്ത് തേച്ചു. അത് അമ്മ അവർ നട്ടിട്ട് പോയി. നട്ടിട്ട് പോയിട്ടപ്പോൾ അവരിങ്ങോട്ട് വന്നില്ല. പിന്നെ ഞാനതിൽ പണിയെടുത്ത് നട്ടു. ബാക്കിയുള്ള ആളും ഞാൻ തേച്ച് നട്ട്. അവർ കണ്ടേ ആദ്യം നട്ടിട്ടില്ലോ. അത് നോക്കുമ്പോൾ 10-15 കിലോ തന്നെ കൊടുക്കാനുണ്ട് കയ്പൊക്കെ. നട്ടു നോക്കുമ്പോഴേക്ക് വയ്യ അങ്ങനെ അന്നേരം മുക്കിക്കോരണം കരണ്ട്. പിന്നെ ഞാൻ അവിടെ തന്നെ കിണറും ആക്കി, പിന്നെ വെള്ളവും ആക്കി, കരണ്ടും ആക്കി. പിന്നെ ആടെ കൃഷി ആടെ 15 സെന്റ് കണ്ടാണ് മുള്ളായിട്ട് അതിന് അടിച്ച് മോട്ടർ വെച്ച് കറണ്ട് അല്ലാതെ എണ്ണ മോട്ടർ വന്നിട്ട് എണ്ണ മോട്ടർ കൊണ്ട് അടിച്ചു. പിന്നെ കറണ്ട് കിട്ടിയപ്പോൾ മറ്റേ മോട്ടറും ആക്കി. അങ്ങനെയാണ് ആ പച്ചക്കറി ആടെ നോക്കി. പിന്നെ അതിന് കുറച്ച് താഴെ 26.5 സെന്റ് കണ്ടു. അത് വന്നേരം അതിനും ഇങ്ങനെ തന്നെ വേണം. ആ തെങ്ങലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഫ്രീ ആയിട്ട് തരാം. കറണ്ട് ഫ്രീ ആണ്. മോട്ടർ വിളിച്ചു കൊണ്ടുവന്ന് മോട്ടർ വെച്ച് ഇപ്പം വെള്ളമടിക്കും. ഇപ്പം കപ്പ നട്ടല്ല അതിനെ അടിച്ചിന്. ഇപ്പം നമുക്ക് വിചാരിച്ച പോലെ പോകുന്നില്ല. മൂന്നാല് സപ്പറേ ഞാൻ എങ്ങനെയോ പോയിട്ട് ഒരു ദിവസം അടിച്ചിന്. മൂന്ന് കണ്ടോ അടിക്കണം. നിറച്ച് അടിക്കേണ്ട പണിയില്ലേ. എന്നിട്ട് ഇനിയിപ്പം പോയില്ല. മഴവേ ഒന്ന് കാത്തു നിന്നിട്ട് കുറേ കാത്തു. ഇനിയിപ്പം നാളെയും കാറ്റ് പോകും. അതെന്നെ മോളെ ഭർത്താവിന് കൊടുത്തിയാണ്. മൂക്ക് കൊടുത്തിയ ഈ മരിച്ചുപോയ മോക്ക് ഒളു ഇല്ലല്ലോ. അതുകൊണ്ട് ഓനാവുന്നില്ല. ഞാൻ നട്ടോളും ഓൻ നട്ടി. ഞാൻ പറഞ്ഞു നീ അത് വെള്ളം വരാൻ വരണം, എനിക്ക് വരാനാവില്ല എന്ന് നട്ടി. അയ്യോ വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ രണ്ടു ദിവസം ഞാൻ ഒരു കുറേ അടിച്ചു കൊടുത്തിനി. അപ്പോഴേക്കും അവനും ഇങ്ങോട്ട് വരാം. അവനും മടി ആ അതാടെ ആയി. അതാ പറഞ്ഞ എനിക്ക് കഴിയുന്നില്ലല്ലോ. അമ്മേനെ ഇങ്ങോട്ടും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് വിഷമല്ലേ.
1: നമ്മുടെ ഹരിത സമൃദ്ധിയുടെ നേരം ഏകദേശമായിട്ടുണ്ട്. ഹൈമാവതി അമ്മയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി അവസാനമായി ചോദിക്കുകയാണ്, ഈ കൃഷിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതി ഉണ്ടോ?
0: ഇല്ല. ആ വിട്ടു നിൽക്കുന്നതും പശുവിനെ തന്നെ ഇപ്പം വിട്ടിട്ട് എനിക്ക് വലിയ വിഷമമുണ്ട്. പശുക്കളുള്ള സമയത്ത് ആ പശുവിനില്ലാണ്ടായതിനു ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കുറച്ച് നാളത്തേക്ക്. എന്നാൽ ഈ കൃഷിയും കൂടി വിട്ടു നിന്നാൽ പിന്നെ എനിക്ക് ശരിയാവില്ല. അതുകൊണ്ട് കൃഷി ഞാൻ എപ്പം എനിക്ക് ഒരു ഒരു ഒരു തലക്ക് ജീവിലെടുത്തോളം കാലം കൃഷി ഞാൻ ചെയ്യും. മരിക്കുന്നവരെ എനിക്ക് ചെയ്യണം എന്നുള്ളത്, കൃഷിയിൽ നിന്ന് മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹമുള്ളു. അത് ഞാൻ എപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് കൃഷിയിൽ പോയിട്ട് ഒരു പച്ചക്കറിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഒരു പുല്ലങ്ങും പറിച്ച് വരുമ്പോൾ ഞാൻ അടങ്ങുന്നു വരച്ചാൽ സന്തോഷമായി. മറ്റു കൃഷി ദൈവം എന്നെ വരുത്തല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ജീവിക്കുന്നത്. അതാണ്
1: അപ്പം സന്തോഷം. ഇത്രയും സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ?
0: അവരോട് പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേൾക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കൃഷി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ എൻ്റെ കൃഷി രീതി കണ്ടാൽ നിങ്ങൾക്ക് വലിയൊരു കഷ്ടപ്പാടുള്ളതെന്നല്ല, നമ്മൾ പറമ്പത്തുള്ള എല്ലാ അഴുക്കുകളും എല്ലാം തന്നെ പോവും. അതിനെ കൊണ്ടെല്ലാം കൂടിയാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമ്പോഴത്തെ കൃഷി രീതിയല്ല അത്. നിങ്ങൾ നോക്കിയിട്ട് കൃഷി ചെയ്തിട്ട് പിന്നെ എന്നെ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരണം. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടിനും സബ്സ്ക്രൈബിനും ആയിട്ട് ഞാൻ കാത്തിരിക്കുകയെന്ന്. അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് തരുക.
1: താങ്ക് യു.
2: ഹൈമവതി ചേച്ചിയുടെ കാർഷിക വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ ഭാഗമായാണ് പദ്ധതികൾ. KAU RAISE എന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU PACE എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. അഗ്രി ബിസിനസ്സിലും വ്യവസായത്തിലും പുത്തനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര കൃഷി കാർഷിക വികസന മന്ത്രാലയത്തിന്റേതാണ് ഈ പദ്ധതി. നവസംരംഭകരുടെ ആശയങ്ങൾ മെച്ചപ്പെടുത്താനും സംരംഭത്തിനാവശ്യമായ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകാനുമുള്ള കോംബോ പാക്കേജാണിത്. പ്രധാനമായും ഈ പദ്ധതിക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ആശയങ്ങളിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിക്കുന്ന ബിസിനസ് ഓറിയന്റേഷനും അത്തരം മാതൃകകളെ വിപുലീകരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന ബിസിനസ് ഇൻക്യുബേഷനും വേറിട്ട ആശയങ്ങളുമായി എത്തുന്ന സംരംഭകർക്ക് അവയുടെ ചെറു മാതൃക സൃഷ്ടിക്കാൻ സഹായിക്കും.

0: സംഘടിപ്പിക്കുന്ന ഓറിയന്റേഷൻ പരിപാടിയാണ് ആദ്യത്തേത്. പൂർത്തിയാക്കിയവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ഘട്ടം ഘട്ടമായി ധനസഹായവും ലഭിക്കും. മികച്ച ബിസിനസ് മാതൃകകളുള്ള നവസംരംഭകർക്കായി നടത്തുന്ന ഇൻക്യുബേഷൻ പദ്ധതിയാണ് പേസ്, അതായത് റഫ്താർ പദ്ധതിയുടെ രണ്ടാം ഘട്ടം. സ്വന്തമായി ഉൽപ്പന്ന മാതൃക വികസിപ്പിച്ചവരെയാണ് ഇതിന് പരിഗണിക്കുക. അഗ്രിപ്രണർഷിപ്പ് ഉൽപ്പന്ന വികസനം, വിപണനവും നികുതി മാനദണ്ഡങ്ങളും സാമ്പത്തിക ഇടപാടുകളും മനുഷ്യവിഭവ വികസനവും നിയമപരിമിതികളും സംരംഭക രൂപീകരണം എന്നിങ്ങനെ 5 മൊഡ്യൂളുകളാണ് ഇതിലുള്ളത്. ഇൻക്യുബേഷൻ പൂർത്തിയാക്കി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ ആശയങ്ങൾ സംരംഭമാക്കുന്നതിന് ധനസഹായം ലഭിക്കും. വെറുമൊരു തൊഴിൽ പരിശീലനമല്ല യഥാർത്ഥത്തിൽ റഫ്താർ പദ്ധതി. നേരിടേണ്ടി വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സംരംഭകരെ പ്രാപ്തരാക്കുന്ന സമഗ്ര പരിശീലനമാണ്. സംരംഭകർ പാലിക്കേണ്ട ചട്ടങ്ങൾ, നിയമങ്ങൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പേറ്റന്റ് സാധ്യതകൾ, പാക്കേജിംഗ് സാങ്കേതിക വിദ്യകൾ, കയറ്റുമതി സാധ്യതകൾ എന്നിവയൊക്കെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. കാർഷിക ഡ്രോൺ, റെഡി ടു ഈറ്റ് മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, പുതിയ തരം പമ്പുകൾ, ഫിറമോൺ ട്രാപ്പുകൾ, മുരിങ്ങയിലപ്പൊടി എന്നിങ്ങനെ അടുത്ത കാലത്ത് പ്രചാരത്തിലായ പലതും ഇത്തരം ഇൻക്യുബേറ്ററുകളിൽ വികസിപ്പിച്ചെടുത്തവയാണ്. തൊഴിലവസരവും വരുമാനവും സൃഷ്ടിക്കുന്നതിനപ്പുറം കൃഷി ആധുനികവൽക്കരിക്കാനും പുതുതലമുറയെ ആകർഷിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കും. റഫ്താർ പദ്ധതിക്ക് രണ്ടു ഘട്ടങ്ങളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തേത് KAU RAIAC പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കുന്നതിന് 5 ലക്ഷം വരെയാണ് ഗ്രാന്റ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 4 ലക്ഷം വരെയും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവയുൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് മുൻഗണനയുണ്ടാകും. രണ്ടാമത്തെ ഘട്ടം KAU PACE പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ സഹായധനം ലഭ്യമാകും. പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാങ്കേതികവും ബിസിനസ് വികസനത്തിനുമുള്ള സമഗ്ര പിന്തുണ, ആധുനിക ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ, സംരംഭകത്വ പരിശീലന പരിപാടികൾ എന്നിവ നൽകും. ഇത്തവണത്തെ അപേക്ഷ ഈ മാസം 16-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ നമ്പർ 9778436265, 04872438332. ഇമെയിൽ rabi@kau.in.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. യു എ യിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബി ജെ പി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്നും നിർദ്ദേശം. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. യു എ യിലെ ഫുജേറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് യു എ യിലെ ഫുജേറ പെട്രോളിയം ഇൻഡസ്ട്രി സോണിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിനെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ 10th വാർഷികത്തിലാണ് ടോ ലാമിന്റെ സന്ദർശനം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിയറ്റ്നാം പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ ഫലവിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഒരു റിപ്പോർട്ട്.
3: തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടി വി കെ സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ഇന്ന് നടന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തിരഞ്ഞെടുത്തു. 234 നിയമസഭയിൽ ഭരണകക്ഷിയായ ഡി എം കെ 59 സീറ്റുകളും എ ഐ എ ഡി എം കെ 47 സീറ്റുകളുമാണ് നേടിയത്. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ഗവർണർ രാജി അംഗീകരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിപക്ഷമായി തന്റെ പാർട്ടി പ്രവർത്തിക്കുമെന്ന് സ്റ്റാലിൻ പ്രസ്താവനയിൽ അറിയിച്ചു. ജനവിധി അംഗീകരിക്കുന്നുവെന്ന് എ ഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രതികരിച്ചു. കുടുംബ രാഷ്ട്രീയത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും എതിരായ ജനവിധിയാണിതെന്ന് ബി ജെ പി നേതാവ് കെ അണ്ണാമലൈ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ട് തട്ടിപ്പും ഉണ്ടായെന്ന് അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം മമതയുടെ നിലപാടിനെ BJP രൂക്ഷമായി വിമർശിച്ചു. നിലവിലെ നിയമസഭയുടെ കാലാവധി ഈ മാസം 7 അവസാനിക്കുമെന്നും അതിനുശേഷം ആർക്കും സഭയിൽ തുടരാനാകില്ലെന്നും BJP വ്യക്തമാക്കി. മമതാ ബാനർജി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും ഭരണഘടനാപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും BJP നേതാവ് ബിമൽ ശങ്കർ നന്ദി ആകാശവാണിയോട് പറഞ്ഞു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തെ തുടർന്ന് പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യം നിർണായക വിജയം നേടിയതിന് പിന്നാലെ പുതിയ സർക്കാർ രൂപീകരണം സംബന്ധിച്ച കൂടിയാലോചനകൾക്ക് തുടക്കമായി. പുതുച്ചേരി BJP സംസ്ഥാന പ്രസിഡന്റ് VP രാമലിംഗത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന, മറ്റ് മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാടിപ്പേട്ട MLA തെരഞ്ഞെടുക്കപ്പെട്ട A നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, UAE എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വികസന സഹകരണം ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ഡിജിറ്റൽ പരിവർത്തനം, സാംസ്കാരിക കൈമാറ്റം, കായിക ഡിജിറ്റൽ പേയ്മെന്റുകൾ തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
4: We reviewed the entire gamut of India-Jamaica relations. We identified new avenues for further strengthening our partnership. We have signed several important agreements and we discussed effective implementations of MOUs which have been recently concluded in the fields of digital transformation, cultural exchange, sports and digital payments to ensure tangible outcomes on the ground.
2: IPL ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പ്ലേ ഓഫിൽ ഇടം നേടാൻ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. നിലവിൽ ചെന്നൈ 6th ഡൽഹി 7th. ICC പുരുഷ T20 റാങ്കിംഗിൽ 1st നിലനിർത്തി ഇന്ത്യ. 275 റേറ്റിംഗ് പോയിന്റുകളുമായാണ് ഇന്ത്യ 1st സുരക്ഷിതമാക്കിയത്. 262 പോയിന്റുമായി ഇംഗ്ലണ്ട് 2nd, 258 പോയിന്റുമായി ഓസ്ട്രേലിയ തൊട്ടുപിന്നിലുമാണ്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം വ്യാഴം വെള്ളി തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും യു എ യിലെ ഫുജേറയിലുണ്ടായ ഇറാൻ ആക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഇന്ത്യ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ട്വോ ലാം ന്യൂഡൽഹിയിൽ. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമായതോടെ കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനായുള്ള നടപടികൾ ഊർജിതം. കേരളത്തിൽ ചർച്ചകൾ സജീവമാക്കി യു ഡി എഫ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി. ജനാധിപത്യത്തെ പരിഹസിക്കുന്നുവെന്ന് ബി ജെ പി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽച്ചൂടിൽ ജാഗ്രത വേണമെന്ന് നിർദ്ദേശം. ഐ സി സി പുരുഷ ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630.
2: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994776836, 9447371836, 8078502836.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് സ്നേഹസ്വാഗതം. ചിരിനേരത്തിൽ ഇന്ന് 2011 പുറത്തിറങ്ങിയ ഹാപ്പി ദർബാർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങൾ കേൾക്കാം.
2: അങ്ങനെ ആ ബിജുവിന്റെ ജഡം രാത്രി തന്നെ കരുക്കടത്തു തിരിച്ചറിഞ്ഞു. ചത്ത് ജഡമായാലും ഓവനൊന്നും കരുക്ക് മോഷണം നിർത്തില്ല. അതല്ലല്ലോ, ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കാം. ബിജുവിന്റെ ജഡം കരയ്ക്കടുത്തു തിരിച്ചറിഞ്ഞു. വേറെ നോക്കാം. അതിലെ പോലെ തന്നെ ഇതിലും. ഇനി ഇതുപോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിൽ എന്റെ സി ഐ ഡി ജീവിതം വഴിമുട്ടി പോകും. ഈ ബുക്ക് കൊള്ളാലോ, കരയും അല്ല കരയും. ഇത് വായിക്കാം. ഏ വേണ്ട, ഇത് വായിച്ചാ പിന്നെ കുടുംബത്ത് കയറ്റില്ല. സമ്മതിക്കത്തില്ല. ഈ ഗ്രന്ഥങ്ങളിലെ ഫോട്ടോസ് മാത്രമേ കണ്ടുള്ളൂ, ഇതൊന്ന് വായിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ ബോസിന്റെ ഒരു കാര്യം. അത് ശരി, നിങ്ങൾ റെഡി ആയോ? സോറി ബോസ്, ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ വരാം.
3: എവിടെ പോവാന്?
2: ഹോണോലൂലുവിലേക്ക്.
3: നീ വരുന്നില്ല.
2: എന്നാര് പറഞ്ഞു?
3: ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു.
2: എന്നെ കൂടെ കൊണ്ടുപോടെ.
3: ഒരു സി ഐ ഡിക്ക് ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റി ആണ്. അത് നിനക്ക്.
2: അയ്യോ, അത് എന്റെ കയ്യിൽ ഒരുപാടെണ്ണം ഉണ്ട്.
3: അല്ല അത് പോരാ, അതുകൊണ്ട് ഞാനും ബോസൂടെ പോയച്ചു വരാം. നീ ആ ബുക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്തോണ്ടിരി.
2: ഇനി ആ ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തോണ്ടിരുന്ന എന്റെ കൺട്രോള് പോകും.
3: പുതിയ തരം
2: എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി. ഒരു സി ഐ ഡി എങ്ങനെ മുളയിലെ നുള്ളിക്കളയരുത്. എന്റേത് ഇങ്ങനെ കുരുത്ത് വരുന്നേ ഉള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോണം ബോസ്.
4: നമ്മൾ എല്ലാവരും പോകുന്നു. ഞാൻ ഹോണോലുലുവിലേക്കും നിങ്ങൾ നാട്ടിലേക്കും.
3: നാട്ടിലേക്കോ?
4: യെസ്, നിങ്ങൾ നാട്ടിലേക്ക് പോകല്ലേ. ഇതിരിക്കട്ടെ, ഇതാ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇപ്പൊ ഞാൻ തരുന്നത് ശമ്പളമില്ലാത്ത ലീവാ. ഞാൻ ഇന്ത്യയിൽ വരുമ്പോ നിങ്ങളെ വിളിക്കാം. അപ്പൊ ഇങ്ങോട്ട് വന്നാ മതി.
2: ബോസ്, ഇത് വെറും 1000 രൂപയേ ഉള്ളൂ.
4: ബോംബെന്ന് കൊച്ചിക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് ചാർജ് 950 രൂപ അല്ലേ ഉള്ളൂ.
3: അപ്പൊ അതിൽ 50 രൂപ ബാലൻസ് ഉണ്ട്.
4: 2 ദിവസത്തെ യാത്രയല്ലേ, ചെലവിനിരിക്കട്ടെ.
1: ഹരി അമരവിള കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ ഒരുക്കി ഷാഹുൽ ഹമീദ് നിർമ്മിച്ച് 2011 പുറത്തിറങ്ങിയ മലയാള ഹാസ്യ ചലച്ചിത്രമായിരുന്നു ഹാപ്പി ദർബാർ. മുകേഷ്, ജഗദീഷ് ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രത്തിൽ കൊച്ചുപ്രേമൻ, സ്ഫടികം ജോർജ്,

0: രാജ്, ജഗന്നാഥവർമ്മ, രാജാ സാഹിബ്, ഇന്ദ്രൻസ്, മങ്കാ മഹേഷ്, ആഷ്കർ സൗദാൻ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി.
1: യു ഡോണ്ട് വറി, നിന്റെ പ്രബന്ധം ഞാൻ എന്റെ പേരിൽ അവിടെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പേരിലുള്ള പാറ്റന്റ് ഞാൻ എന്റെ പേരിൽ മേടിച്ചോളാം. ധൈര്യമായിട്ടിരിക്കേ.
2: അയാള് പറഞ്ഞത് കേട്ടില്ലേ? ധൈര്യമായിട്ടിരിക്കാൻ പിന്നെ എന്തിനു നിൽക്കുന്നത്? അവിടെ എങ്ങനെ ഇരിയടെ?
3: ഒബാമ ബിൽ ക്ലിന്റൺ ജെയിംസ് ബോണ്ട് അയാളുടെ അമ്മമ്മയുടെ നായരുടെ കൂടെ ഇന്നേരെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ടുണ്ട്. കള്ളൻ, നാട്ടുകാരെ പറ്റിക്കാനുള്ള ഉടായ്പ്, ഇതെല്ലാം വെട്ടിയൊട്ടിച്ചത് ഞാനാ. എന്നിട്ട് അവസാനം അയാൾ എനിക്ക് എന്നെ പണിയെന്നിട്ട് പോയി.
4: എടാ, ദൈവം എന്ന് പറയുന്ന ഒരാൾ തലയ്ക്ക് മുകളിലുണ്ട്. നീ എന്നെ വെട്ടി, ബോസ് നിന്നെ തട്ടി. ഞാൻ നിന്നോട് ക്ഷമിച്ചു. പിന്നൊരു കാര്യം, ഞാനൊരു പുതിയ പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്. സി ഐ ഡികൾക്ക് വേണ്ടാത്ത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്, ചതി, വഞ്ചന, വലിപ്പീര് എക്സെട്രാ
3: എക്സെട്രാ വേറെ ഒന്നും കൂടെ ബോസ് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലോട്ട് വിട്ടോളാൻ.
4: തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല.
3: ഹലോ, ആരാ? ബോസ് ഇവിടെ ഇല്ല. ഏതോ ഒരു പ്രഭാകര വർമ്മ. ഇവിടെ മനുഷ്യൻ തീരുന്നോണ്ടിരിക്കുമ്പോഴാ.
4: അതേത് പ്രഭാകര വർമ്മ? ഹലോ ബോസ്, ഉണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ. ശരി.
5: യെസ് ബോസ് സ്പീക്കിംഗ്.
4: കൊട്ടാരത്തിൽ നിന്ന് ഗേൾ മിസ്സിംഗ്. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ഈ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിക്കോട്ടെ. പറയൂ. ബൈ ദ വേ, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. മിനിമം 1 ലാക്ക് അഡ്വാൻസ്. ഓക്കെ ഓക്കെ. നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് ഡീലിംഗ് ആയതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 75,000. ഡൺ. പിന്നെ കേസ് ഏറ്റെടുത്ത ശേഷം കേസിന്റെ ഗൗരവം അനുസരിച്ച് 2 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം വരെ ആകാം. എന്താ, സമ്മതമാണോ? ഓക്കെ. ഓക്കെ ഓക്കെ, ഗുഡ്. അനന്താ.
6: ഹേ, ബോസ് പോയില്ലായിരുന്നല്ലേ? ഞാനില്ലാതെ ബോസ് പോവില്ലെന്ന് എനിക്കറിയായിരുന്നു. 100 ആയുസ ഞാനും അപ്പുക്കുട്ടനും ബോസിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് എത്ര വലിയ മഹാനാണ്.
4: എന്നിട്ട് നീ പറഞ്ഞോ ഈ മഹാന്മാരുടെ ഫോട്ടോസ് എല്ലാം ഞാൻ വെട്ടി ഓട്ടിച്ചതാണെന്ന്?
3: അത് ഞാനല്ല, അപ്പുക്കുട്ടനാ അവനെ പറഞ്ഞത്.
4: എടാ പട്ടി, ചത്താലും നിന്റെ തെണ്ടിത്തരം വിട്ടുപോകില്ലല്ലേ?
3: എനിക്കറിയായിരുന്നു നീയാണെന്ന്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാനത് ഊരി വെക്കാൻ കാത്തിരുന്ന് നീ അതെടുത്തിട്ട് മിമിക്രി കാണിക്കാനല്ലേ.
4: കോളടിച്ചളിയാ, കോളടിച്ച്. നമുക്ക് അടിച്ചു പൊളിക്കാൻ കേരളത്തിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ്.
3: നിനക്കെന്താ വട്ടു പിടിച്ച? അല്ല പിന്നെ, ട്രിപ്പ് പോവാൻ നിന്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നു.
4: എടാ, ഒരു കോളത്തു. ഗേൾ മിസ്സിംഗ്. ഈശ്വരൻ നമ്മുടെ കൂടെയാ. ബോസ് നമ്മളെ ചതിച്ചു, അതേ നാണയത്തിൽ തന്നെ ബോസിനെ നമ്മൾ ചതിക്കുന്നു.
3: എടാ, ഇത് ചീറ്റിംഗ് കേസാ. ഊണങ്ങ അകത്തായി പോ. നീ എന്താ വിചാരിച്ചത്? എടാ, ഈ സി ഐ ഡി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ഈ ഇക്കിളി മാസിക വായിക്കുന്ന പോലെ ആണോ? ഈ തട്ടിപ്പിന് ഞാനില്ല, ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ.
4: എടാ, ഇതൊരു ഗേൾ മിസ്സിംഗ് ആണ്, തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ല. വലിയ വീട്ടിൽ തിന്നുകൊടുത്ത പെമ്പിള്ളാർക്ക് പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാരെ കാണുമ്പോഴുള്ള ഒരു സൂക്കേട്. അത് മാറുമ്പോ അവള് താനേ തിരിച്ചു വരും. ഇനി അഥവാ പെണ്ണിന് പ്രേമം തലക്ക് പിടിച്ചാൽ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും അവകാശം ചോദിക്കാൻ. ഇനി അതുമല്ലെങ്കിൽ നാട്ടിൽ എത്രയോ കുറ്റാന്വേഷണ മാസികളുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് മാസിക വായിക്കുകയും ചെയ്യാം, പൊല്ല പോലെ കണ്ടുപിടിക്കുകയും ചെയ്യാം. എടാ, അതുവരെ അന്വേഷണം എന്ന് പറഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തു, ഓക്കെ അല്ലേ?
0: ജഗദീഷ് ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, കൊച്ചുപ്രേമൻ എന്നിവർ ഒരുക്കിയ നിരവധി നർമ്മ മുഹൂർത്തങ്ങളാണ് ഈ ചിത്രത്തിലുള്ളത്.
4: ഇതാണോ കൊട്ടാരം?
3: കാലം മാറി, കോലവും മാറി. തമ്പ്രാക്കന്മാരൊക്കെ ഇപ്പൊ പോസ്റ്റായില്ല.
4: ആരവിടെ? ഈ കുള്ളനാണോ തമ്പ്രാൻ?
3: ഇതാണ് ഈ തലമുറയിലെ ഒടുക്കത്തെ തമ്പുരാൻ, ഇളമുറ തമ്പുരാൻ.
4: തമ്പ്രാൻ ഇതാണെങ്കിൽ പെണ്ണ് എപ്പോ ഒളിച്ചോടി പോയെന്ന് കേട്ടാ മതി.
7: എന്താ കാര്യം? എവിടെന്നാ?
3: ഞങ്ങളങ്ങ് മുംബൈന്നാ.
7: എന്നാ ഞാൻ പറയുന്ന.
3: അതല്ല, മുംബൈയിൽ നിന്നാണ്.
7: ആരാ നിങ്ങള്?
3: ഞങ്ങള് ചരിത്ര ഗവേഷകരാണ്. ഞാൻ അനന്ദൻ.
4: ഞാൻ അപ്പുക്കുട്ടൻ.
7: ഞാൻ ഗുണാളൻ.
4: എന്താ പറഞ്ഞ?
7: ഗുണാളൻ.
4: ഞാൻ വിചാരിച്ചു
7: തെറ്റിദ്ധരിക്കണ്ട, ഗുപ്തന്റെ ഗു.
3: ഞങ്ങൾ വന്നത്,
7: മനസ്സിലായി മനസ്സിലായി. പല വേഷത്തിലും വരും. ഭൂമി കുലുക്കം, സുനാമി, വെള്ളപ്പൊക്കം, വീടും വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു, കുടുംബാംഗങ്ങളൊക്കെ ചത്തുപോയി, ഞങ്ങളെ സഹായിക്കണം, ഇത്രയല്ലേ ഉള്ളൂ?
4: അതല്ല ഞങ്ങൾ
7: തിണ്ടികൾക്കുള്ള സഹായം ഞാൻ

0: നിർത്തി. നിങ്ങൾക്കൊക്കെ വന്ന വഴിയെ പോകാം.
1: പെണ്ണു പോയ ഷോക്കിൽ മുണ്ടന്റെ ഐസി അടിച്ചു പോയ
0: ചേടാ, കാലം പോയ പോക്കെ ടാക്സിയും പിടിച്ച് തെണ്ടാൻ ഇറങ്ങിക്കൊള്ളും. പാൻഡിട്ട തെണ്ടികൾ
2: അത് ശരി. വേലക്കാരനായിരുന്നല്ലേ?
0: വേലക്കാരനല്ല, ഞാൻ ഇവിടുത്തെ കാര്യസ്ഥന.
2: ഇംഗ്ലീഷിൽ അതിന് വേലക്കാരൻ എന്ന് പറയും.
0: ഇവര് ബോംബെയിൽ നിന്ന് വന്ന ചാരിത്രവാദികളാ. ആ പൊക്കോളം പറഞ്ഞു. പൊക്ക പൊക്ക.
2: നിന്നോടാ?
3: എന്നോടോ?
4: മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ എത്തുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടാണ് മുകേഷും സുരാജ് വെഞ്ഞാറമൂടും വെള്ളിത്തിരയിലെത്തുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ചിത്രം സംവിധായകൻ ഒരുക്കിയിട്ടുള്ളത്. അത് സുരാജ് വെഞ്ഞാറമൂടും ജഗദീഷ് ശ്രീകുമാറും കൊച്ചുപ്രേമൻ എന്നിവരും ചേർന്ന് മനോഹരമാക്കി തീർത്തു.
5: എന്റെ അളിയാ ഇത് എന്തോ മുറി. എന്റെ അമ്മോ എടാ ഏസി, ദേ അങ്ങോട്ട് നോക്കിയേ, എനിക്ക് വയ്യ ഫ്രിഡ്ജ്. എടാ ഊക്ര കട്ടില്, എന്തൊരു മെത്ത. അളിയാ നമ്മുടെ രാജയോഗം തുടങ്ങി.
0: ഇതിനൊരു കാര്യത്തെ വേറെ ഉണ്ട്.
2: ഈ കാര്യസ്ഥൻ ഇവിടെ ചേർന്നിട്ട് എത്ര നാളായി?
0: എന്തോ വേണം ഇപ്പോ?
2: അല്ല, ഈ കൊട്ടാരത്തിൽ എത്ര മുറികളുണ്ട്?
0: 17 മുറികൾ, 7 അടുക്കള, 6 വരാന്ത, 32 കക്കൂസുകൾ.
6: ഇവിടെ കക്കൂസിലാണോ എല്ലാരും ഉറക്കം?
0: അയ്യോ, ഇവിടെ ഒരുപാട് ജോലിക്കാരികൾ ഉള്ളതാ, അതും കന്യകമാ. അതെ, എന്റെയും കൊട്ടാരത്തിന്റെയും ചരിത്രത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്താനാണോ നിങ്ങൾ വന്നത്? പിന്നൊരു കാര്യം, നേരത്തെ തമ്പുരാൻ എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു എന്ന് കരുതി. ഒരുത്തനും എന്റെ മേൽ കുതിര കയറാൻ നോക്കണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെ അടുക്കളക്കാരി കുറെ പെണ്ണുങ്ങളുണ്ട്, അവരോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ബഹുമാനത്തോട് ഓച്ചാനിച്ചു നിന്ന് എന്നോട് മാത്രം പറയാം. എന്നോട് മാത്രമേ പറയാവൂ.
6: അതെ, അളിയനും കാര്യസ്ഥനും കൂടെ ഇവിടെ കുശലം പറഞ്ഞോണ്ടതില്ലേ. ഞാൻ അടുക്കളയിൽ പോയി കുറച്ച് സംഹാരം എടുത്തിട്ട് വരാം. വല്ലാത്ത ദാഹം.
0: നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് വല്ലാത്ത ദാഹമുള്ളവനാണെന്ന്. ചേടാ, പല അടുക്കളകളിലും കയറി സമ്മാനം കുടിച്ച് വയറ് വീർപ്പിച്ചിട്ടുള്ളവനെ ഈ ഞാൻ. നിനക്കുള്ള സമ്മാനം അടുക്കളയിൽ ഞാൻ എടുത്തിട്ട് വരാം. അളിയനും അളിയനും കൂടെ സംസാരിച്ചോണ്ട് നിന്നില്ലേ സമ്മാനം പോലും.
2: ഇതൊരു നടക്ക് പോവില്ല.
6: ആര് പറഞ്ഞു ഇത് രാത്രി ഒറ്റ നടക്ക് തലക്കെടുത്തോണ്ട് പോവാടേ?
2: അതല്ലടാ, ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ ഒരു ചെറിയ സാധനം വർക്ക് വരും.
0: അവന്റെ അണ്ണാക്കളോട്ട് സംഭാരമേ ഇറങ്ങും. എന്താ
7: മുന്ത?
0: മുന്തയിലെന്താ
7: സംഭാരം?
0: ആർക്കാത്?
7: പുതുതായി വന്ന തമ്പുരാക്കന്മാർക്ക്.
0: അവൻ മരു വന്ന് കേറിയില്ല, അതിനു മുമ്പ് അവൻ വല്ല ദാഹം നീ മനസ്സിലാക്കി കയറിയോ? നില്ല നില്ല നില്ല, ഞാൻ കൊണ്ട് കൊടുത്തോളാം.
7: എന്താ ഞാൻ കൊടുത്ത കുടിക്കൂലേ?
0: എന്തുവാ എന്തുവാ അടിക്കണിക്കുന്നേ? എടി കൊച്ച, ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയോളം. അവന്മാരെ ചോരിത്ര ഗവേഷകന്മാരാ, അതുകൊണ്ട് നീ അങ്ങോട്ട് പോണ്ട. ഞാൻ ഈ ഒരു മുന്ത കൊണ്ടൊന്നും അവന്മാരുടെ ദാഹം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് വരെ തമ്പരാക്കന്മാർക്ക് പോലും എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം ഞാൻ കൊടുത്തിട്ടില്ല. കാര്യസ്ഥനെ വേലക്കാരനാക്കിയ യുവന്മാരെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. യുവന്മാർക്കിട്ടൊരു പണി ഞാൻ കൊടുക്കും. ആഹാ, യുവന്മാരെ ഞാനൊന്ന് ഉപ്പിലിടും. ആഹാ, മോരും വെള്ളത്തിൽ തന്നെ പണി കൊടുക്കാം.

0: ജെയിംസ് ബോണ്ട്, ഡേ ആഫ്റ്റർ ടുമാറോ, ടുമാറോ നെവർ ഡൈസ്, വേൾഡ് ഈസ് നോട്ട് ഇനഫ്, ഗോൾഡൻ ഐ, കാസിനോവ.
1: എടാ, ഇവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരല്ലാതെ വേറൊരാളോ? ആദ്യ സായിപ്പ്, ഇപ്പൊ പഞ്ചാബി, എന്ത് കളിയാണോ?
0: ഹംനെ തോ ടൂണ് ലിയാ സാര സമാന.
1: ദൈവമേ, ഈ കൊട്ടാരം മുഴുവൻ കൊള്ളക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലേ, ഇപ്പൊ എന്തോ ചെയ്യും.
2: എന്തായാലും ഇത് വലിയ തമ്പുരാനോട് അറിയിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഓ, വലിയ തമ്പുരാനോട് പറഞ്ഞിട്ട് വലിയ ഗുണമൊന്നുമില്ലെന്നേ. ആ, ചെറിയ തമ്പുരാനോട് തന്നെ പറയാം. അതിനു മുമ്പ് ഉമ്മാരി ചാടി പോവാൻ പാടില്ല.
0: ഫിർക്ക് സീഗ ചെഹ്രക്ക രംഗ് ഫിർ ഗയാ.

0: നീ എന്താ ഒരു മാതിരി ചീപ്പ് സീഡികളൊക്കെ എപ്പോഴെപ്പോഴും ഡ്രസ് ചേഞ്ച്, മനുഷ്യ പേടിച്ചു പോയല്ലേ.
1: ചീപ്പ് എന്ന് വിളിച്ച് മാത്രം അതിശയിപ്പിക്കരുത്.
2: ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ പലപ്പോഴും പല വേഷങ്ങളിലാകും പുറത്തിറങ്ങേണ്ടി വരിക. അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാ.
0: എടാ ഹനുമാൻ ഏത് വേഷം ഇട്ടാലും വാല് പുറത്ത് തന്നെ കിടക്കും. ഇപ്പുറത്ത് ഇപ്പുറത്ത്
3: സിബ് ഇട്ടായിരുന്നല്ല.
0: അയ്യോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാനൊന്ന് പോയി നോക്കട്ടെ.
1: അവിടെ നിന്ന്
0: തമ്പുരാൻ എന്താ കണ്ടോ?
1: അതിനകത്തോട്ട് കറണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്.
3: ചൂടടിക്കാതിരിക്കാൻ എയർ ഹോള് ഞാൻ തന്നെ ഇട്ടതാ. എയർ കൂളർ ഗ്യാപ്സ്.
4: ഇവിടത്തെ തമ്പുരാക്കന്മാരെല്ലാം വെറും മോഴകളാ, മോഴകള്. എന്നെ പോലെ ലോല ഹൃദയമുള്ള ഒരുത്തന്റെ മേൽ കുതിര കയറാൻ മാത്രം കൊള്ള. ഇനിയുമാര് ഒതുക്കാൻ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ. അത് ഞാൻ ഉടനെ വരുത്തു.
5: സുഭാഷ് ചേർത്തലയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം സൂര്യനാരായണൻ. 3 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ജി വേണുഗോപാൽ, ഹരിചരൺ ശേഷാദ്രി, ശ്രേയ ഘോഷാൽ എന്നിവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്.
6: എന്റെ 18 വർഷത്തെ സർവീസിനിടയ്ക്ക് ഇമാനി ചളുക്ക് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. പേപ്പത്തി അടിച്ചു പറിക്കുന്ന പോലെ അവന്മാരെല്ലാം കൂടെ എന്നെ അടിച്ചു പറിച്ചു കളഞ്ഞത്. പിന്നെ ചാക്കോ സാറിന് വേണ്ടി 4 ഇടി കൊണ്ടാലെന്താ? 6 മാസത്തെ ശമ്പളത്തിന് തുല്യമായ ഫുഡല്ലേ ഒരു നേരം എനിക്ക് വാങ്ങിച്ചു തരുന്നത്?
7: വിശക്കുന്ന ഒരു ഭക്ഷണം കൊടുക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്?
6: അതിനിടി കൊള്ളണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല.
7: ആപത്തിൽ ജീവൻ കളഞ്ഞും മറ്റൊരാളെ രക്ഷിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ.
6: അന്യന്റെ ബോഡിയിൽ ചതമേൽപ്പിക്കാതിരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ.
7: അങ്ങനെ സ്നേഹിതന്മാരുണ്ടോ? വെറും ഒരു ബിസി ആയ നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? അവിടെ
6: സാറ് പോന്ന പള്ളിച്ചുമരിൽ വെള്ളക്കാ മുഴുപ്പ് എഴുതി വെച്ചിരിക്കുകയല്ലേ.
7: ആണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ.
6: കണ്ണുണ്ടായാ പോരാ കാണണം.
7: കണ്ണുണ്ടായാ പോരാ കാണണം എന്നാണ്.
6: കണ്ണുണ്ടായാ പോരാ കാണണം.
7: അവന്മാര് എന്നെ നന്നായിട്ട് പെരുമാറിയില്ലയോ. ഒരു PC ആണെന്ന പരിഗണന പോലും തന്നില്ല. അയ്യോ,
6: അവന്മാര് പണി പഠിച്ച മർമാണികളാ. സാറിന് വേണ്ടി എന്തോ റെഡിയായി ശരീരം ഏറ്റുവാങ്ങിയത്.
7: അവന്മാരെ കണ്ടപ്പോഴേ എന്റെ ചങ്ക് കലങ്ങി.
6: പിന്നെ എങ്ങനെയാ സാറേ സാറ് 4 പേരെ ഇടിച്ച് തെറിപ്പിച്ചു കളഞ്ഞത്?
7: കാണാൻ വന്ന എന്റെ ഫാൻസ് കൈയടിച്ചപ്പോ ഞാൻ ഒരു ആവേശത്തിനങ്ങ് ചെയ്തു പോയി.
6: എന്നാലും എന്നെ ചെക്ക് വെക്കാനുള്ള ഭയങ്കര കുരുട്ടു ബുദ്ധി സാറിനുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല
7: സാറേ. ബിരിയാണി എല്ലിക്കറി
6: തിന്നുന്നവന്റെ ഒന്നും തെറ്റ് ചന്ന മുടക്കല്ലേ സാറേ. സാറ് ഈ യമ്മുട്ട യമ്മുട്ട എന്ന് കേട്ടിട്ടുണ്ടോ?
7: ഇല്ല.
6: ഒട്ടക പക്ഷിയുടെ അളിയൻ പക്ഷിയുടേതാ മുട്ടതാ ഈ വലിപ്പം വരും. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് എന്നാ പറയുന്നത്.
7: അടുത്ത ചെക്ക് വരട്ടെ.
6: സാർ നീ അവിച്ച മുട്ട വേണം?
7: വേണ്ട വേണ്ട, ഉള്ളതേ അവിഞ്ഞിരിക്കുക.
6: അതിനെ ആര് തിന്നും?
1: എനിക്ക് വയ്യ.
8: നോക്കളിയ, എത്ര നിസ്സാരമായിട്ട് കണ്ടുപിടിക്കേണ്ട കേസാണെന്നറിയോ?
0: ഏത് കേസ്?
8: കളിക്കുടുക്കയിലെ മിങ്കുവിന്റെ കുറ്റാന്വേഷണം. ഇത് ഇത്രത്തോളം വലിച്ചു നീട്ടിയതും പോരാ, അവസാനം എഴുതി വെച്ചിരിക്കാ, തുടരുമെന്ന് മണ്ടന്മാരി.
0: മനുഷ്യൻ ഇവിടെ തീ തിന്നുമ്പോഴാ അവന്റെ ഒരു കോമഡി കഥ. ബോസ് അങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ എന്റെ മുട്ടുകാലി പിറക്കുക.
8: അയാളോട് പോവാൻ പറ.
0: എടാ പുല്ലേ, സ്മരണ വേണോടാ സ്മരണ.
8: അയാൾ ചത്തിട്ട് പോരാ. അതൊക്കെ
0: ഉണ്ട ചോർന്ന് നന്ദി കാണിക്കാനുള്ള തെണ്ടി. ആ പാവം എത്ര സ്ഥലത്ത് തെണ്ടിയിട്ടാ ഓരോ കേസുകൾ ഉണ്ടാക്കി നമ്മളെ തീറ്റിപ്പോറ്റുന്നത്.
8: ആ തെണ്ടി തെണ്ടണമട തെണ്ടി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഏച്ചി, പച്ചവെള്ളം കുടിച്ചതിന് വരെ കണക്ക് പറയുന്ന പിച്ചയാ. അളിയ, ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്കൊരു നല്ല കാലം വരുമെന്ന്, നീ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ദൈവമായിട്ടാ ബോസിനെ അങ്ങോട്ട് കെട്ടിയെടുത്തതും നമ്മളെ ഇങ്ങോട്ട് തട്ടിയതും.
9: കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും തട്ടിക്കളയരുതേ എന്റെ പൊന്നളിയാ.
0: തട്ടിക്കളയുന്ന ദൈവമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാരാ. രൂഫ 1-2 വല്ല സാർ എണ്ണി വാങ്ങിച്ചത് 75,000. ആ കിട്ടിയ കാശ് കൊണ്ട് കുറെ റോൾഡ് ഗോൾഡും താടിയും പൂടയൊക്കെ മേടിച്ച് അതങ്ങ് തീർത്ത്. ഇനി ഒരു നാരങ്ങ മുട്ടായി മേടിക്കാൻ പോലും എന്റെ കയ്യിൽ കാശില്ല. ഞാൻ ഒരു സത്യം പറഞ്ഞ സാർ ഞെട്ടരുത്.
8: എന്ത്?
0: ഞാനങ്ങ് മുങ്ങും, സാർ അങ്ങ് കുടുങ്ങും.
8: നീ മുങ്ങിയാൽ ആ നിമിഷം നീ കുടുങ്ങും.
0: അതെങ്ങനെ?
8: നീ എവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തമ്പ്രാനോട് പറയില്ലേ?
0: നീ പറയൂ.
8: അളിയ, നീ ഇങ്ങനെ ഓരോന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. നിന്റെ തല തണുക്കാനായിട്ട് ഒരു ഒറ്റമൂലി ദേ എന്റെ കയ്യിലുണ്ട്. ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് പുതിയ വഴികൾ ആലോചിക്കുക.
0: എനിക്ക് വേണ്ട
8: റമ്മാണ്.
0: റമ്മാണ്?
10: എനിക്ക് ചാറ്റ് ചെയ്യാനുള്ള സമയമായി, ഫ്രണ്ട്സ് വെയിറ്റിംഗ് ഇല്ല. ഗുഡ് നൈറ്റ്.
11: ദൈവമേ, ഇത്ര പെട്ടെന്ന് എന്റെ ദാഹം ഈ തിരുശരീരം തിരിച്ചറിഞ്ഞു പോ. തന്നോളൂ, തിരുമനസ് കുളിര തന്നോളൂ. തിരുരുചി അപാരം. ഈ തിരുമേനിയുടെ പേരെന്താ?
12: മാധു.
11: ആഹാ, വെരി നൈസ്. ഇവിടുത്തെ തിരുക്കുക്കാണല്ലേ? കൊക്കല്ല, കുക്ക്, പാചകക്കാരി.
12: ഞാൻ ഇവിടുത്തെ പാചകക്കാരിയാ.
11: ഇവിടെ വന്നിട്ട് തിരുവർഷം എത്രയായി?
12: ഒരു വർഷമായി.
11: തിരുവീട്ടിൽ കുഴപ്പക്കാരായ തിരു സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ?
12: ഇല്ല.
11: രക്ഷപ്പെട്ടു. ഹൈവേ ആണ്, ട്രാഫിക് ജാം ഇല്ല. ബൈ ദ വൈ, കയറി കിടക്കാൻ സ്വന്തമായിട്ട് തിരുവീടുണ്ടോ?
12: 10 സെന്റിൽ ഒരു വീടുണ്ട്.
11: ഓക്കെ ഓക്കെ, മതി മതി, ഞാൻ ധന്യനായി. അതെ, ഇവിടുത്തെ ജീവശാസ്ത്രപരമായ പ്രധാന സ്ഥലം അടുക്കളയാണല്ലോ. ചെറിയൊരു മനച്ചാഞ്ചല്യം മതി തിരുഭക്ഷണത്തിന് ഉപ്പും പുളിയും കൂടാനും ബാക്കിയുള്ളവന്റെ വയറിളകാനും.
13: അതൊക്കെ നോക്കാൻ ഞാൻ ഇവിടെ ഒരാളുണ്ട്. ബാഹ്യദേഹങ്ങളുടെ ഇടപെടലുകൾ വേണ്ട.
11: ഓ, ബാക്കിയുള്ളവന് പാരായിട്ട് ഇറങ്ങിയിരിക്കുക. ഒന്നുമില്ല ഒന്നുമില്ല. തിരു ഫ്രണ്ട്സിന്റെ അടുത്ത് പിന്നെ വരാം. ഈ മുട്ട പോട്ടെ.
7: മാധു, ഈ പോയവരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എന്നെക്കാൾ പ്രായം കൂടുതലാ. ഫുൾ ഡയ്യാന്നേ. നോക്ക,
13: വെണ്ടയ്ക്ക ചെന്ന് തക്കാളി വീണാലും തക്കാളി ചെന്ന് വെണ്ടയ്ക്ക വീണാലും കേട് അടുക്കളയ്ക്കാ പറഞ്ഞില്ല എന്ന് വേണ്ട.
12: ഒന്ന് പോടോ.
14: കർത്താവേ, ലോകത്ത് ഒരു എസ്ഐക്ക് എന്റെ ഗതി ഉണ്ടാവില്ലേ? ഒരു പ്രൊമോഷൻ ഈ പാവൻ ചാക്കോ പ്രതീക്ഷിച്ചു പോയി. ഓസായാലും അണ്ണാക്കിലോട്ട് ഫുള്ളേ പോവും. അതിലൊഴിക്കാൻ മിനറൽ വാട്ടർ തന്നെ വേണം. ചിക്കൻ ഫ്രൈയേ കഴിക്കും. ഇങ്ങനെ പോയാലും എസ് ഐ ചാക്കോ ഈ പരിശേള തീറ്റിപ്പോറ്റാൻ കള്ളം ചാക്കോ ആകേണ്ടി
13: വരും.
14: ഞാൻ തുപ്പിയതാ പട്ടി തിന്നാ മതി.

0: ആനന്ദ സാഗരത്തിൽ ആറാടിടേണം ആ
1: മോദത്തോടെ അവൾ ആ മതി, എനിക്ക് മതി, എനിക്ക് ജീവിതം മതിയായി. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ മരിക്കാൻ പോവാന്ന്.
2: ഇതിവിടെ കിടന്ന് വടിയായ എനിക്ക് പണിയാവും. ഗുണാൽജി, ഗുണാൽജി, എന്തിനാ കരയുന്നത്? കാര്യം പറ.
1: പറയാ. അതെ ചാക്കുച്ച,
2: ഓ,
1: ഇന്ന് എന്റെ ജീവിതത്തിലെ അതിദാരുണമായ ഒരു ദുരന്തം നടന്ന ദിവസമാ. ഒരു പെടക്കോഴ് പോലും ഇന്നലെ വരെ ധൈര്യമായിട്ട് എന്റെ മുമ്പ് വന്ന് കൂകിയിട്ടില്ല. പക്ഷേ ഇന്ന് കൂകി. ഇനി എനിക്കൊരു ഉശിരുള്ള പൂവനാകണം. അവളുമാരുടെ പുരപ്പുറത്ത് കയറി നിന്ന് ചിറകി വിരിച്ച് എനിക്ക് കൊക്കരക്കോ കൊക്കരക്കോ എന്ന് കൂകണം. എന്താ താൻ എന്നെ കോഴിയൊക്കെ സഹായിക്കില്ലയോ?
2: കോഴിപ്പണി ചെയ്തിട്ട് വേണം എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ.
0: ഗുണാൽജി ഉദ്ദേശിച്ചത് യു മീൻ മാമ?
1: മാമ
0: പിന്നെന്താണാവോ?
1: കുട്ടേരത്തിനകത്ത് ബോംബെയിൽ നിന്ന് വന്ന രണ്ട് പൂവം കോഴികള് അതിക്രമിച്ച് കടന്നു കൂടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ചില അടുക്കളപ്പട കോഴികളും കൂകി തുടങ്ങിയിട്ടുണ്ട്. അതും ഈ എന്റെ മുമ്പിൽ നിന്ന് പോയടോ, എന്റെ അഭിമാനം പോയടോ. വരുത്തന്മാരായ പൂവന്മാരെ എത്രയും വേഗം കശാപ്പ് ചെയ്തില്ലെങ്കിൽ എന്റെ സ്ഥാനം അടുക്കളയ്ക്ക് പുറത്താ. താൻ എന്നെ ഒന്ന്
0: സഹായിക്കത്തില്ലോ? ഇന്ന് രാത്രി തന്നെ ഗുണാൽജിയുടെ ശത്രുക്കളായ ബോംബെ പൂവമാരി ചാക്കോ പൊക്കിയിരിക്കും, ചട്ടിയിലാക്കും, നമ്മൾ തൊട്ട് നക്കും. ഗുണാൽജി ധൈര്യമായിട്ട് ചിറക് വിരിച്ച് കൂവിക്കോ.
2: അതിനിടയിൽ എന്റെ പ്രൊമോഷന്റെ കാര്യം.
1: താൻ അവരെ തട്ടുന്നു, തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു, നാട്ടുകാരി മുഴുവൻ ഞെട്ടു.
0: സന്തോഷം. അവന്മാരടക്കം ഈ നാട്ടിലെ സകലമാന പൂവന്മാരെയും രാഖി രാമാനും ഈ ചാക്കോ പൊക്കി നാടെടുത്തിരിക്കും.
1: ഓ പിന്നെ പൊക്കി പിടിച്ചോണ്ടി ചെന്നാ മതി. അവര് ഭീകരരാ, ഭീകരര്.
2: ഭീകരരോ? അവന്മാരോ? പൂവന്മാരോ? നാട് കടത്തണോ?
1: ഈ തമ്പുരാക്കന്മാര് പൂവന്മാരുടെ കസ്റ്റഡിയില്ല. അവന്മാര് പറയുന്നത് ഈ തമ്പുരാക്കള് കേക്കു. ഇവിടെ ഒരു ഇല എണ്ണങ്ങണമെങ്കിൽ അവന്മാര് വിചാരിക്കണം.
2: കർത്താവ്, ഈ പുന്നാര പോന ഭീകരന്മാർക്ക് എന്നെ ബലി കൊടുക്കാനുള്ള പരിപാടിയാണോ?
1: താൻ എന്തുവാ ചിന്തിക്കുന്നത്? അവന്മാരാരാ, എന്താ ലക്ഷ്യം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം പിടിക്കാൻ. വെറും പിടിയല്ല, തെളിവ് സഹിതം പിടിക്കണം.
2: തെളിവോ? അതെനിക്ക് പൂല്ല. ഒരു തെളിവില്ലാതെ ഏവനെയും തട്ടി അകത്തായി കാണിച്ചേരാ. അതിന് വകുപ്പുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ വകുപ്പുണ്ടാക്കും.
1: ഞാൻ ഒരു തെളിവുണ്ടാക്കാൻ പോയതാ. ഇത് കണ്ടോ, കവിളത്തൊരു മുദ്ര, രാജമുദ്ര.
2: കൊട്ടാരത്തിൽ കയറി അവന്മാരെ പൊക്കിയ തമ്പുരാൻ എന്നെ തട്ടും. ഗുണാലിജി എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് അവന്മാരെ പുറത്താക്കിട്ടാ. ബാക്കി കാര്യം ചാക്കോ ഏറ്റു.
1: അതൊന്നും നടക്കത്തില്ലടോ. അവന്മാരവിടെ കിടന്ന് വിരകി അവളുമാരിടുന്ന മുട്ടയ്ക്ക് ഞാനടെ ഇരിക്കേണ്ടി വരുമോ എന്റെ പേടി.
0: ആ പേടി ഇനി വേണ്ട, ഞാനില്ലേ കൂടെ.
1: അപ്പോ നാളെ ഞാൻ വരാം, കേസിന്റെ പുരോഗതി അറിയാൻ. പ്ലേറ്റേ നാളെ കൊണ്ടുവരാം, ബാക്കിയുള്ളത് താൻ അടിച്ചോ.
2: സാമത്രോ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ല.
3: ഇതൊരു കൂനാംകുരുക്ക് കേസാണ്.
4: ഒരു കൂനാംകുരുക്കില്ലെന്ന് ഇത് കടിച്ചു പൊട്ടിക്കാം.
3: അതല്ല,
4: പിന്നെ
3: ഇതിൽ നെൽസനെയും അശോകവർമ്മയും തമ്പുരാനെയും നരേന്ദ്രവർമ്മയും ഒക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു.
4: സംശയിച്ചോ, എല്ലാവരെയും സംശയിച്ചോ. സംശയമാണ് ഒരു കുറ്റാന്വേഷകന്റെ കൈമുതൽ. നീ ഒരുത്തരം മാത്രം സംശയിക്കാൻ വിട്ടുപോയി, അതാണ് ആ ഗുണാളൻ. അവനെ ആദ്യം സംശയിക്കേണ്ടത്.
3: ഒന്നും വേണ്ടായിരുന്നു.
4: വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം.
3: ഇവിടുന്ന് മുങ്ങിയാൽ തമ്പുരാൻ വെട്ടിക്കൊല്ലും, ബോംബെ പൊങ്ങിയാൽ ബോസ് വെടിവെച്ച് കൊല്ലും. രണ്ടായാലും കൊല ഉറപ്പാ. എല്ലാത്തിനും കാരണം നീയാ. ഇതിന് ഊരാനുള്ള മാർഗം കൂടി ആലോചിക്ക്.
4: എനിക്കൊന്നും ആലോചിക്കാനല്ല, ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു.
3: എന്തോന്ന്?
4: ഈ സ്വർഗം വിട്ടിട്ട് വേറെ എങ്ങോട്ടും ഇല്ലാന്ന്.
3: പിച്ചക്കാരന് സദ്യ കിട്ടിയ അവസ്ഥ.
4: അതെ,
3: ഒന്നുകിൽ ആ പെണ്ണ് എവിടെയുണ്ടെന്ന് അറിയണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം. ഇതേ ഉള്ളൊരു വഴി.
4: ആത്മഹത്യയല്ല, ആത്മധൈര്യമാണ് വേണ്ടത്. അതാണ് അളിയൻ ഇല്ലാത്തതും എനിക്കുള്ളത്. ഈ പെണ്ണ് കേസ് അളിയൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആളിയന് പിൻബലമായി ഞാൻ എപ്പോഴും ഉണ്ടാവും. എന്ത് പറയും?
3: എനിക്ക് നിന്റെ ബുദ്ധിയും വേണ്ട, ശക്തിയും വേണ്ട, പിൻബലമാണെങ്കിൽ തീരെ വേണ്ട. എന്തായാലും ഞാനൊന്ന് തീരുമാനിച്ചു.
4: എന്ത്?
3: എല്ലാം തമ്പുരാനോട് തുറന്നു പറയാൻ
4: പോവാത്രം കാണിക്കരുത്. ഇനി ഇതുപോലെ ഒരു തമ്പുരാനും കൊട്ടാരവും സെറ്റപ്പ് ഒന്നും കിട്ടിയെന്ന് വരില്ല. ഊറ്റുമ്പോ മാക്സിമം ഊറ്റണം.
3: പോടാ പുല്ലേ, എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ.
4: അളിയന് നാട്ടിൽ സ്വന്തമായിട്ട് ഒരു വീടെങ്കിലും ഉണ്ട്, എനിക്കോ ഗതികേട് കൊണ്ടാ ഞാൻ. അളിയൻ എന്നെ കൈവിടരുത്. അളിയൻ ഈ കേസൊക്കെ അന്വേഷിച്ച് ഒരു വഴിക്കായി തീരുമ്പോ ഞാൻ ഇവിടുത്തെ മാധവിനെയും കെട്ടി അവളുടെ പേരിലുള്ള എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ സുഖമായി ജീവിക്കും.
5: ഇനി അഥവാ അളിയൻ ഗോപിക തമ്പുരാട്ടി അടിച്ചു മാറ്റി അതിന്റെ കേസന്വേഷണത്തിന് അളിയൻ വീണ്ടും ഇവിടെ വരുമ്പോ
4: എന്റെ സ്വന്തം വീട്ടിൽ കഴിയാം. വാം വെൽക്കം.
3: പിന്നെ
6: ഹരി അമരവിളയുടെ സംവിധാനത്തിൽ 2011 ഡിസംബർ മാസം 9ാം തീയതി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിനോദ് ജി മധു. ചിത്രസംയോജനം വി സായി സുരേഷ്. ചമയം പട്ടണം റഷീദ്. പശ്ചാത്തല സംഗീതം എസ് പി വെങ്കടേഷ്. വസ്ത്രാലങ്കാരം ഒരുക്കിയിരിക്കുന്നത് അനിൽ ചെമ്പൂര്. ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ചേറായി ഫിലിംസ്. പ്രിയ ശ്രോതാക്കളെ, 2011 ഹരി അമരവിളയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹാപ്പി ദർബാർ എന്ന ചിത്രത്തിലെ ചിരിവിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ചിരിനേരത്തിലൂടെ ഇതുവരെ കേട്ടത്. ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി ചിരിനേരം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
7: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ. റേഡിയോ മലബാർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാറിന്റെ ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരികയാണ് അല്ലേ? അപ്പോ സ്വാഗതം. ഇങ്ങനെ ഇഷ്ടായോ? അപ്പൊ ആരൊക്കെ ഇഷ്ടായെന്നുള്ള നമ്മളെ ശ്രോതാക്കൾക്ക് അറിയണ്ടേ? പേര് പറഞ്ഞു.
1: My name

0: സഹാന ഷിനോജ് ആൻഡ് ഐ എം 12 ഇയേഴ്സ് ഔട്ട് ഇൻ ഇയർ
1: 7th. ഇപ്പം വെക്കേഷൻ ആണ്. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ നാട്ടിൽ വന്നിട്ട്?
0: It was really nice. I got to spend time with family and friends and രസണ്ടായിരുന്നു.
1: എവിടെയാണ് കൂടുതൽ ഇഷ്ടം? ഓസ്ട്രേലിയ ആണോ കൂടുതൽ ഇഷ്ടം, നാടാണോ ഇഷ്ടം?
0: അത് ഓസ്ട്രേലിയയിലാണ് ഇഷ്ടം, പക്ഷെ ഇവിടെ വരുമ്പോ വേറെ
1: വൈബാണ്. രണ്ടും രണ്ട് വൈബാണ്. ഫ്രണ്ട്സ് കൂടുതൽ അവിടെയായിരിക്കും. ഇവിടെ ഫ്രണ്ട്സ് ഇല്ല.
0: ഫ്രണ്ട്സ്
1: ഫാമിലിയല്ല ഫ്രണ്ട്സ്. ഒരു വർഷം കൂടുമ്പോൾ വരുമോ നാട്ടിലെ? ഒരു വർഷം കൂടുമ്പോൾ വരും. നാട്ടിൽ വന്നാൽ ഏറ്റവും ഭയങ്കരമായിട്ട് നാട്ടിലേക്ക് വരാൻ കൊതിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവില്ല? എന്താണ്?
0: ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്, അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: അത് ലക്ഷ്യമായിട്ടാണ് വരുന്നത്. പിന്നെ
0: സെക്കൻഡ് പിന്നെ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും. പിന്നെ
1: യാത്ര ഇഷ്ടമാണോ?
0: യാത്ര അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ എത്തുമ്പോ
1: ഓക്കെയാണ്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിൽ നിന്നാൽ, വീട്ടിലെത്തിയാൽ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്?
0: നമ്മള് നെയ്ബേഴ്സിന്റെ അടുത്തെല്ലാം പോവും, പിന്നെ ചിലപ്പോ മോളിലെല്ലാം പോവും, സിനിമ കാണും, പിന്നെ വീട്ടിലിരുന്നിട്ട് ജസ്റ്റ് ചില്ല്.
1: ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടാത്ത എന്താണ് നമ്മളെ നാട്ടിൽ വന്ന് കിട്ടുന്നത്?
0: ഫുഡ്.
1: അപ്പോ ആരുടെ ഫുഡാണ് കൂടുതൽ? അമ്മയുടെ വീടും അച്ഛന്റെ വീടും ഉണ്ടാവും അല്ലേ? രണ്ടു വീട്ടിലുണ്ടോ? ഓക്കെ, രണ്ടു വീട്ടിലും. ആരാണ് കൂടുതലായിട്ട് പാചകം ചെയ്യുന്നത്, അമ്മയാണോ അമ്മയുടെ അമ്മയാണോ?
0: അങ്ങനെയൊന്നുമില്ല, നമ്മള് കൂടുതൽ സമയം അച്ഛന്റെ വീട്ടിലാണ് സ്പെൻഡ് ചെയ്യാ, എന്നിട്ട് ഇടക്ക് അമ്മേന്റെ വീട്ടിൽ പോയിട്ട്.
1: എല്ലാരും ഉണ്ടാക്കുന്ന ഫുഡും ഇഷ്ടമാണ്. നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് ഫുഡ്, ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ഫുഡ് ഏതാ?
0: അങ്ങനെയൊന്നുമില്ല, എല്ലാം നല്ല
1: എല്ലാം ടേസ്റ്റ് ചെയ്യും. അതിഷ്ടമല്ല, അങ്ങനെയൊന്നും പറയില്ല, എല്ലാ ഫുഡും കഴിക്കും. ഞങ്ങൾ എൻ്റെ എല്ലാം കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് പുറത്ത്. അപ്പം അവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഫുഡിനോട് അത്ര ഒരു അതിലേക്ക് വരുന്നില്ല, അവരവരുടേതായ ടേസ്റ്റ്. പക്ഷെ മോളോട് സംസാരിച്ചപ്പോഴും മോക്ക് ഇവിടുത്തെ ഫുഡിനോട് ഭയങ്കര ഇഷ്ടം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നു. അത് ചെറുതാകുമ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു? ഓർമ്മ വെച്ച കാലം അങ്ങനെ തന്നെയായിരുന്നു. ആണ് അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യോ?
0: യെസ്.
1: അമ്മയുടെ സ്പെഷ്യൽ ഐറ്റം ഏതാ മോക്ക് ഇഷ്ടമുള്ള?
0: അമ്മക്ക് കൊറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്.
1: മോക്ക് ഇഷ്ടപ്പെട്ടത്?
0: എനിക്കെല്ലാം ഇഷ്ടം.
1: എല്ലാം ഇഷ്ടമാണ്. അപ്പൊ ഒരു വെറൈറ്റി ആളാണ് ഫുഡിന്. അങ്ങനെ ഇന്നതെന്നൊന്നും ഇല്ല അല്ലേ. അവിടുത്തെ സ്കൂളില് അവിടെ എങ്ങനെയാണ് പഠനം? ഇവിടെ കേരളത്തിലെ പഠന രീതിയെല്ലാം അറിയില്ലേ മോക്ക്? ഇവരൊക്കെ പറഞ്ഞു
0: കേട്ടിട്ടുണ്ടാവില്ലേ?
1: അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ
0: കുറച്ച്?
1: അത് കേട്ടപ്പോഴ് ഇവിടുത്തെ ആണോ കൂടുതൽ പഠിക്കാൻ എളുപ്പം, അവിടെയാണോ, എങ്ങനെയാ തോന്നുന്നേ?
0: ഇവിടെ കൂടുതൽ പഠിക്കാൻ,
1: ഇവിടെ കൂടുതൽ അധികം ഉള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞാലേ പഠനം തുടങ്ങുള്ളൂ അല്ലേ.
0: ആറാം ക്ലാസ് വരെ ജസ്റ്റ് പഠിക്കും, പക്ഷെ ലൈക് കുറച്ച് സ്ലോ ആയിട്ടേ പഠിക്കുള്ളൂ. പിന്നെ ഏഴാം ക്ലാസ് തുടങ്ങുമ്പോ കുറച്ചും കൂടി എക്സാമും മറ്റെല്ലാം
1: വരാൻ തുടങ്ങും. അപ്പൊ ഒരുപാട് അതർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലെ, പഠനത്തിനല്ലാണ്ട് വേറെ പല കാര്യങ്ങളും അവിടെ കിട്ടില്ലേ സ്കൂളിൽ? എന്താണ് മെയിൻ ആയിട്ട് ഇപ്പം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ലേ?
0: സോ എന്റെ സ്കൂൾ ഒരു പെർഫോമിംഗ് ആർട്സ് സ്കൂളാണ്. അപ്പോ എക്സ്ട്രാ ആയിട്ട് ഡാൻസ്, മ്യൂസിക്, സർക്കസ് ഒക്കെ ചെയ്യാം. ഞാന് മ്യൂസിക് സ്റ്റുഡന്റ് ആണ് അവിടത്തെ. അപ്പോ രണ്ടാഴ്ചയില് ഒരു 5 ക്ലാസ് ഉണ്ടാവും ആ സ്റ്റുഡൻസിന് മാത്രമുള്ളത്. പിന്നെ എല്ലാ ടേമിന്റെയും എൻഡില് ഒരു ഷോ കേസ് നടത്തും. അപ്പൊ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം വന്നിട്ട് നമ്മള് പഠിക്കുന്ന സാധനങ്ങൾ പെർഫോം ചെയ്യാം. അങ്ങനത്തെ
1: എല്ലാരും ഫാമിലിയും ഗാദറിംഗ് ഉണ്ടാവും അല്ലേ? അപ്പൊ എല്ലാരും പരിചയപ്പെടുവോ? എങ്ങനെയാണ്?
0: പരിചയപ്പെടില്ല, നമ്മള് അവർക്ക് പെർഫോം ചെയ്യും.
1: മോള് പറഞ്ഞു മോളൊരു മ്യൂസിക് സ്റ്റുഡന്റ് ആണ്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വിശേഷങ്ങളിലേക്ക് പോവാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടിക്കോളൂ.

0: അടിപൊളി. നമ്മള് സംസാരിക്കുമ്പോഴ് മലയാളം മീൻസ് ലാംഗ്വേജ് മലയാളം അത്ര അറിയാത്ത പോലെ ഫീൽ ചെയ്ത്, പക്ഷെ പാടുമ്പോഴ് സൂപ്പർ.
1: താങ്ക് യു.
0: എങ്ങനെയാണ് ഈ മലയാളം ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പാട്ട് പഠിച്ചെടുത്തത്?
1: എന്റെ മ്യൂസിക് ടീച്ചർ പഠിപ്പിക്കുന്ന
0: മലയാളിയാണോ?
1: ഓസ്ട്രേലിയയിലുള്ള കർണാട്ടിക്
0: പഠിപ്പിക്കും.
1: പിന്നെ ഇന്ത്യയിലുള്ള വെസ്റ്റേൺ ഇന്ത്യൻ ഒരു മിക്സും
0: പഠിക്കാറുണ്ട്. ഓക്കെ, മ്യൂസിക് അവിടെ ഇപ്പം നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാം, അങ്ങനെയാണോ? അവിടെ ഇംഗ്ലീഷും പഠിക്കേണ്ടി വരില്ലേ അപ്പം? മോള് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ?
1: ഈ വർഷം 3 മത്സരത്തിൽ.
0: എങ്ങനെ ഉണ്ടായിരുന്നു?
1: എല്ലാത്തിനും ഫസ്റ്റ് അടിച്ച്.
0: കൺഗ്രാച്ചുലേഷൻ.
1: താങ്ക് യു.
0: ഓക്കെ, മ്യൂസിക്കിന് വേറെയും കുട്ടികളുണ്ടോ അവിടെ
1: സ്കൂളിലാ? സിംഗിങ്ങിന് ഒരാളേ ഉള്ളൂ, വേറെ പിന്നെ ഇൻസ്ട്രുമെന്റലിസ്റ്റ് കുറെ ഉണ്ട്.
0: മ്യൂസിക് അല്ലാതെ വേറെ എന്താ ചെയ്യുന്നത്?
1: ഞാനാ ഡാൻസ് ചെയ്യലുണ്ട്.
0: ഡാൻസ് ഇഷ്ടമാണ്? ഡാൻസ് അരങ്ങേറ്റൊക്കെ കഴിഞ്ഞ്
1: ബോളിവുഡ് ഡാൻസാ ചെയ്യല്.
0: ബോളിവുഡ് ഡാൻസ്. ഓക്കെ, അപ്പം ഏതെങ്കിലും അതർ ലാംഗ്വേജിന്റെ ഒരു കുറച്ച് ലൈൻസ് പാടാൻ പറ്റും?

0: നന്നായിട്ടുണ്ട്.
1: താങ്ക് യു.
0: പിന്നെ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ്?
1: അവിടെ പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ ഐദർ വോളണ്ടിയർ ചെയ്യാ അല്ലെങ്കിൽ ആൾക്കാരെ ചോദിച്ചിട്ട്
0: വരും. അതുപോലെ നമ്മുടെ ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അതുപോലെ അവിടെ ഉണ്ടാവില്ലേ? മലയാളി അസോസിയേഷനും അങ്ങനെയൊക്കെ ഉണ്ട്, പങ്കെടുക്കാറുണ്ട്. ഓസ്ട്രേലിയയിലുള്ള ഇത്രയും നാളുള്ള ലൈഫിൽ നന്നായിട്ടുള്ള ഒരു മെമ്മറി എന്തെങ്കിലും ഉണ്ടോ?
1: തിങ്ക് ജസ്റ്റ് സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പിന്നെ സ്ലീപ്പ് ഓവേഴ്സ് ഒക്കെ നല്ല രസാ. പിന്നെ ഗാദറിങ്സ് ഒക്കെ, പിന്നെ ട്രിപ്സ് പോകും.
0: അവിടെ ട്രിപ്പ് പോകാറുണ്ട്. ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാ, ഏത് രാജ്യക്കാരാണ് കൂടുതലുള്ള?
1: കുറെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ സ്കൂളിലെല്ലാം ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ആയിരിക്കും.
0: മറ്റ് രാജ്യക്കാരുണ്ടാവില്ലേ, അവര് എല്ലാരും അവിടെ ഇംഗ്ലീഷ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്?
1: സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ്, പിന്നെ ഔട്ട്സൈഡ് സ്കൂള് മലയാളം അല്ലേ ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ഓക്കെ. വേറെ ലാംഗ്വേജ് എന്തെങ്കിലും പഠിച്ചോ മോൾ അവിടുന്ന് ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ?
1: അപ്പോൾ സ്കൂളിൽ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജസ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് ടേം ഞാൻ സ്പാനിഷ് പഠിച്ചു, പിന്നെ ലാസ്റ്റ് രണ്ടാമത്തെ ടേമിൽ കൊറിയൻ പഠിച്ചു.
0: പഠിച്ചു ഏതാണ് പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയത്?
1: സ്പാനിഷ്, ബിക്കോസ് സ്പാനിഷ് ഇംഗ്ലീഷും കുറച്ച് സിമിലർ ആണ്. കൊറിയൻ കുറച്ച് പാടാണ്.
0: പക്ഷെ ഇപ്പം ഒരു കൊറിയൻ ബാൻഡ് എന്താ പറയാ അതിന്, അത് ആ ഒരു ഇത് കേട്ടിട്ട് ഇപ്പം എന്റെ മോളൊക്കെ നന്നായിട്ട് കൊറിയൻ, അത് എന്നോട് ഇങ്ങനെ അഡിക്റ്റ് ആയിട്ടാണെന്ന് അറിയില്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്നിട്ട്. അത് അത്

0: ഞാൻ ചോദിച്ചേ അത് ഈസിയാണോ പഠിക്കാൻ?
1: പാട്ട് പഠിക്കാനൊക്കെ ഈസിയാണ്, പക്ഷെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോ എഴുതാനെല്ലാം കുറച്ച് പാടാണ്.
0: ഡീപ്പായിട്ട് പഠിക്കുമ്പോഴ് പാടാണ്. അതൊക്കെ എക്സാം ഉണ്ടോ? എങ്ങനെയാണ്?
1: എല്ലാ സബ്ജക്റ്റിനും എൻഡ് ടേം ആകുമ്പോൾ ഒരു എക്സാം അല്ലെങ്കിൽ അസൈൻമെന്റ് ഉണ്ടോ?
0: അവിടുത്തെ എക്സാമിന്റെ സ്റ്റൈൽ ഒക്കെ എങ്ങനെയാണ്? ഒരു വർഷം എത്ര എക്സാം ഉണ്ടാവും?
1: സോ ഒരു വർഷത്തെ 4 ടേം ഉണ്ട്.
0: ടേം ആയിട്ടാണ്
1: ഒരു 10 ആഴ്ച. ആദ്യത്തെ ടേമിന് അസൈൻമെന്റ് ആയിരിക്കും, രണ്ടാമത്തെ ടേമിന് ഹാഫ് ഇയർലി എക്സാം ആയിരിക്കും, പിന്നെ മൂന്നാമത്തെ ടേമിന് അസൈൻമെന്റ് ആയിരിക്കും, പിന്നെ നാലാമത്തെ ടേമിന് ഇയർലി എക്സാംസ്
0: ഉണ്ടാവും.
1: എല്ലാ സബ്ജക്റ്റ്
0: എങ്ങനെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ജൂൺ ടു മാർച്ച് ആണ്. അവിടെയോ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ് വരുന്നത്?
1: ഫെബ്രുവരി ടു ഡിസംബർ.
0: കാലാവസ്ഥ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ തണുപ്പ് എങ്ങനെയാ? കൂടുതൽ തണുപ്പാണോ അവിടെ?
1: അങ്ങനെയൊന്നുമില്ല,
0: മിക്സഡ് ആണ്.
1: മിക്സ്ഡ് ആണ്.
0: അപ്പോ ഇനി ഏതാ പാടുന്നേ പാട്ട്?

0: നന്നായിട്ടുണ്ട്. ഓക്കെ, മോളിപ്പോഴ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, അവർക്ക് മലയാളം അത്ര ഫ്ലുവന്റ് അല്ല. മോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം സംസാരിക്കുന്നത്?
1: സോ ഓസ്ട്രേലിയയില് നമ്മളുടെ ഏരിയയില് സിഡ്നിയില് ഒരു മലയാളം ക്ലാസ് എന്ന പരിപാടി ഉണ്ട്. എല്ലാ സൺഡേയും ഫാമിലി ഫ്രണ്ട്സും അല്ലേ മലയാളീസ് ഒരു ക്ലാസ് നടത്തും. ആ ക്ലാസ്സിൽ ഒരു സ്കൂളിലാണ് ആ ക്ലാസ് നടത്തും. പിന്നെ
0: ആരാ അതിന് മുൻകൈ എടുക്കുന്നത്? നിങ്ങൾ മലയാളി ഫാമിലീസിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും അല്ലേ?
1: പാരന്റ്സ്
0: തന്നെ. എങ്ങനെയുണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ?
1: ചില ക്ലാസ് കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷെ ബ്രേക്കിന്റെ ടൈം ആകുമ്പോ ഓക്കെയാണ്, ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കളിക്കാം.
0: അതുകൊണ്ട് എന്താ നാട്ടിൽ വന്നപ്പോഴും എല്ലാരോടും മിംഗിൾ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ എന്താ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവർക്ക് മാത്രമേ നിങ്ങളോട് മിംഗിൾ ചെയ്യാൻ പറ്റുള്ളൂ. സംസാരിക്കാത്തവർക്ക് എപ്പോഴും ഒരു ഒരു എന്താ പറയാ, ഒരു ചമ്മൽസ് തന്നെ പറയാം നമുക്ക് ആയിരിക്കില്ലേ. മലയാളം അറിയുന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആയിരിക്കും അല്ലേ. ഓസ്ട്രേലിയയിലെ ഒരു കൊച്ചു മിടുക്കിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പാടുന്ന മോളാണ്, ഡാൻസ് ഇഷ്ടമാണ്. പിന്നെ എന്താ ഹോബി?
1: എനിക്ക് റൈറ്റ് ചെയ്യാനും ഇഷ്ടമാണ്, കഥകൾ ഒക്കെ.
0: ഇംഗ്ലീഷിലാണോ എഴുതാറ്?
1: ഇംഗ്ലീഷിലാണ്.
0: ഓർമ്മയുണ്ടോ ഏതെങ്കിലും ലാസ്റ്റ് എഴുതിയ ഏതെങ്കിലും സ്റ്റോറി ഓർമ്മയുണ്ടോ രണ്ടുപേരും പറയാൻ?
1: ഓർമ്മയൊന്നുമില്ല.
0: ഓർമ്മയില്ല, കുഴപ്പമില്ല. നന്നായി എഴുതും. വായനശീലം ഉണ്ടോ? റീഡിംഗ് ഹാബിറ്റ് ഉണ്ടോ നന്നായിട്ട്?
1: ഇല്ല
0: ഇല്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇപ്പം എഴുതണമെങ്കിൽ നമുക്ക് നന്നായിട്ട് വേർഡ്സ് വരണം അല്ലേ?
1: സിനിമ കാണും.
0: സിനിമ കാണും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എനിവേ നമുക്കൊരു പാട്ട് കൂടി പാടിയിട്ട് നമ്മൾ ഈ ഒരു സംസാരം വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുന്നേ നാട്ടിൽ എങ്ങനെയാണ്, ഇവിടെ ആരാണ് ഇവിടത്തേക്ക് റേഡിയോ മലബാറിലേക്ക് ആരാണ് കൊണ്ടുവന്നത്?
1: എന്റെ അലേച്ചനാണ്, ബ്രദർ ഷിജിത് കല്യാടൻ,
0: കണ്ണൂർ കഫേയുടെ മെയിൻ ബ്രെയിൻ. ഓക്കെ, അങ്ങനെയാണ് റേഡിയോ മലബാറിലെത്തിയത് അല്ലേ. നമ്മളെ ഇങ്ങോട്ടേക്ക് വരുമ്പോ പേടിയായിരുന്നോ കാടൊക്കെ കണ്ടപ്പോഴേ?
1: കാട് കണ്ടപ്പോ പേടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരു പുതിയ എക്സ്പീരിയൻസിലാണ്.
0: ആരൊക്കെ ഉള്ളത് ഫാമിലിയെ കുറിച്ചും കൂടി പറയൂ.
1: അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ അനിയത്തിയുണ്ട്.
0: അനിയത്തിയുണ്ട്. അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്?
1: അച്ഛനൊരു ബിസിനസ് ഓണർ ആണ്. അമ്മ ഐടി സ്പെഷ്യലിസ്റ്റ്.
0: ഐടി സ്പെഷ്യലിസ്റ്റ് ആണ്. അനിയത്തി ആണ് ഇപ്പൊ പറഞ്ഞത്.
1: അനിയത്തിക്ക്
0: എത്ര വയസ്സായി?
1: അനിയത്തിക്ക് 4.5.
0: 4.5 വയസ്സ്.
1: സ്കൂള് ഈ വർഷം തുടങ്ങും.
0: ഈ വർഷം തുടങ്ങും. എങ്ങനെയുണ്ട് രണ്ട്, അവള് വന്നിട്ട് പഠിക്കുന്നതിലൊക്കെ ഡിസ്റ്റർബ് ചെയ്യോ?
1: ഡെഫിനറ്റ്ലി. നല്ല
0: കുസൃതി. അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി പാടാം.

0: പാട്ടുകൾ ഒരുപാട് പാടി, നന്നായിട്ട് പാടുന്നുണ്ട്. പോയം അതിലേക്ക് കൈവച്ചിട്ടുണ്ടോ?
1: പോയം ചില പരിപാടി ഒക്കെ പാടലുണ്ട്.
0: അപ്പൊ അതുകൂടി നമുക്ക് മിസ് ചെയ്യണ്ട, ചെയ്തോളൂ.

0: ഓക്കെ, അപ്പൊ എല്ലാം വഴങ്ങുന്ന് മോള് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ മോക്ക് ഈ പാട്ട് പാടാനുള്ള കഴിവ് ഫാമിലിയിൽ ആരെങ്കിലും പാടാറുണ്ടോ?
1: അമ്മ ചെറുങ്ങനെ പാടലുണ്ട്.
0: അങ്ങനെയാണ് കിട്ടിയത്. അമ്മയുടെ വീട്ടില് വേറെ ആരെങ്കിലും പാടോ?
1: അമ്മേന്റെ ബ്രദറും ബ്രദറിന്റെ മോളും പാടലുണ്ട്.
0: പാടാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് കൂടുമ്പം നല്ല രസമായിരിക്കില്ലേ പാട്ടെല്ലാം പാടിയിട്ട്?
1: എന്റെ ദുബായിന്ന് എന്റെ കസൻ വന്നേനെ, അപ്പൊ നമ്മളൊരു ചെറിയ റീൽ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടാലും പാടുന്ന.
0: അപ്പൊ എനിവേ, ഇനിയും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ റേഡിയോ മലബാർ സന്ദർശിക്കുക. അതുപോലെ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാൽ നമുക്ക് കൊടുക്കാം. പിന്നെന്താ, എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ.
1: താങ്ക് യു.

0: റേഡിയോ മലബാറിൽ ഇന്ന് കുറച്ച് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ രണ്ടുപേരെ പരിചയപ്പെടാം. നമ്മളൊരു പ്രോഗ്രാമിൽ കൂടി അഹാനിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അഹാനിയുടെ അച്ഛനും അമ്മയും നമുക്ക് ഇന്ന് നാട്ടിലെ പാട്ടിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. അഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഹാന നന്നായിട്ട് പാട്ട് പാടും. അപ്പം അഹാനയോട് ഞാൻ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് മോക്ക് ഏത് വഴിയാണ് പാട്ട് വന്നതെന്ന്. അപ്പം പറഞ്ഞു, അമ്മ ചെറുതായിട്ട് പാടുന്ന. അപ്പം നമുക്ക് അമ്മയെ ആദ്യം പരിചയപ്പെടാം. അമ്മയുടെ പേര്?
1: എൻ്റെ പേര് അർഷിത.
0: സ്വദേശം എവിടെയാണ്?
1: കണ്ണൂർ. തന്നെ കണ്ണൂർ പെരളശ്ശേരിക്കടുത്ത് വെള്ളച്ചാൽ എന്ന് പറഞ്ഞു.
0: വെള്ളച്ചാൽ. ഓക്കെ, അറിയാം. ഫാമിലിയെ കുറിച്ചൊന്ന്?
1: വീട്ടിൽ അച്ഛൻ ആർമിയിൽ റിട്ടയർഡ് ആയതാ. അമ്മ ടീച്ചറാണ്, റിട്ടയർഡായി. പിന്നെ എനിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട്, അഭിലാഷ് എന്ന പേര്. അവര് ഷാർജയിലാണ്. ഫാമിലി
0: അച്ഛൻ മിലിറ്ററി ആണെന്ന് പറഞ്ഞു. അപ്പോഴ് കൊറേ സ്ഥലങ്ങളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ടോ അച്ഛന്റെ?
1: അങ്ങനെ പോവാൻ പറ്റിയില്ല, കാരണം അമ്മ ടീച്ചറായതുകൊണ്ട്. അപ്പൊ വെക്കേഷനിൽ എവിടെയൊക്കെയോ പോയത് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കെവിയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെയെല്ലാം ഇങ്ങനെ കുട്ടികൾ മാറി മാറി വരുമായിരുന്നു ആർമി, അവരെ പോസ്റ്റിംഗ് മാറുമ്പോൾ. പക്ഷേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല.
0: അന്നേരം പോകണം എന്നങ്ങനെ ആഗ്രഹം വല്ലതും ഉണ്ടായിരുന്നോ? എല്ലാരും ഇങ്ങനെ മാറി വരുമ്പോഴും റിട്ടയർ ചെയ്ത
1: അമ്മ ഇരുവേരി ഈസ്റ്റ് എൽ പി സ്കൂൾ
0: റിട്ടയർ ചെയ്തു. എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ചേക്കേറിയത്?
1: കല്യാണം കഴിഞ്ഞിട്ട് പോയതാ 2009. അപ്പൊ ഒരു 15 വർഷത്തോളായി
0: അവിടെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ അഹാന പറഞ്ഞു. അപ്പൊ നമുക്കൊരു പാട്ടില് സ്റ്റാർട്ട് ചെയ്തിട്ട് വിശേഷത്തിലേക്ക് പോവാം.
1: പാട്ട് പാടും.
0: സിംഗർ ആർഷിതൊക്കെ

0: ഡൗട്ട് ഏത് പാട്ട് പാടണമെന്ന് നമുക്ക് അഹനയുടെ അച്ഛനോട് ചോദിക്കാം. അപ്പൊ അച്ഛൻ ഇഷ്ടപ്പെട്ട പാട്ട് അച്ഛൻ സജസ്റ്റ് ചെയ്യും.
1: അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമസ്കാരം, എന്റെ പേര് ഷിനോജ് എന്നാണ്. അല്ല, ഷിത അങ്ങനെ റെഗുലർ ആയിട്ട് പാടുന്ന ആളൊന്നും അല്ല, എപ്പോഴെങ്കിലും ഒക്കെ പാടുന്നതാണ്.
0: ഷീതടന്റെ,
1: അതെ, ഷിജിത്തിന്റെ ബ്രദറാണ്, എൽഡർ ബ്രദർ.
0: അപ്പൊ ഇപ്പൊ അർഷിത ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടിത്തരുന്ന എന്നുള്ള സജഷൻ ഉണ്ടോ?
1: സജഷൻ ഇല്ല, അവൾ പാടും, രണ്ടുപേരും പാടും,
0: വിട്ടുകൊടുത്തു അല്ലേ.

0: ഹാന പറഞ്ഞത് ശരി തന്നെയാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. നാട്ടില് എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയാണ്?
1: ഞങ്ങൾ എല്ലാ വർഷവും വരും. ഡിസംബറിലാണ്
0: വെക്കേഷൻ വരുന്നത്,
1: കാരണം വെക്കേഷൻ ഡിസംബർ ജനുവരി മാസത്തിലാണ് കുട്ടികളുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ. അപ്പം ആ സമയത്ത് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് മാത്രമാണ് കുറച്ച് നാള് വരാറുണ്ട്.
0: മിസ് ചെയ്യാറുണ്ടോ നാട്?
1: ഞാനൊരു നാട് പേഴ്സൺ ആണ് ബേസിക്കലി. അപ്പം ഭാഷയും നാടൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരുപാട് വർഷമായി. തീർച്ചയായിട്ടും ഇപ്പോഴും സുഹൃത്തുക്കളും ഫാമിലിയും ഒക്കെ നാട്ടിലുള്ളത് കൊണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ വർഷത്തിൽ വരുന്നോണ്ട് മിസ് ചെയ്യുന്നില്ല എന്ന് പറയും.
0: ഇപ്പൊ ശ്രീധരനെ പറ്റി നമ്മള് ഒരു പക്ഷേ നമ്മളെ ശ്രോതാക്കൾക്കെല്ലാം അറിയാം. അദ്ദേഹം ഒരു കലാവാസനയുള്ള ഒരാളാണ്. അതിന്റെ ഏതെങ്കിലും ഒരു ഇത് ബ്രദറിന് അടുത്ത് പോയിട്ടുണ്ടോ? എങ്ങനെയാണ്?
1: ഞാനും ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആളാണ്. അങ്ങനെ ഷിജിയെ പോലെ അങ്ങനെ ആക്റ്റീവായിട്ട് ആ ഒരു മേഖലയിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. എഴുതാറുണ്ടായിരുന്നു, ഇപ്പോഴും ഇടയ്ക്കൊക്കെ എഴുതും. പക്ഷെ ശീലമൊക്കെ കുറെ പോയി എന്ന് പറയാം.
0: തിരക്കില്, ജീവിതത്തിന്റെ തിരക്കിലിടയിൽ
1: അങ്ങനെ അതെ വായിക്കാറുണ്ട്, എഴുതാറുണ്ട്. അങ്ങനെ ഒരു സാഹിത്യപരമായിട്ട് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്.
0: പക്ഷെ അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടാവും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിൽ ബിസി ആയത് കൊണ്ടായിരിക്കാം മാറിപ്പോയെന്ന് വിചാരിക്കാം.
1: അതെ അതെ, തീർച്ചയായും. പക്ഷെ അവിടെയും നമുക്ക് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ട്, അതിന്റെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നില്ലെന്നേ ഉള്ളൂ.
0: ഇപ്പൊ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് അവിടെയും ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ടുണ്ട്?
1: ഓ, തീർച്ചയായും. ഞാനിപ്പം 2006 മുതൽ അവിടെ ഉണ്ട്, 20 വർഷമാവുന്നു. അപ്പം നമ്മളൊക്കെ ആദ്യകാലത്ത് പോയ സമയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോ മലയാളി സമൂഹം ഒരുപാട് വലുതായി, ഒത്തിരി ആൾക്കാർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഭാഷയായിട്ടും സംസ്കാരമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പൊ ഓപ്പർച്യൂണിറ്റീസ് എല്ലാ മേഖലയിലും ഉണ്ടെന്ന് തന്നെ പറയാം.
0: ബിസിനസ് ആണ് അവിടെ അല്ലേ?
1: ആ, ഞാൻ ജോലി ചെയ്യണ്ടായിരുന്നു, ഇപ്പം ബിസിനസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്.
0: എന്താ ബിസിനസ്?
1: ഞാൻ സോഫ്റ്റ്വെയർ സൈഡിലൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട്
0: പോവാണ്. വൈഫ് ഐടി ഫീൽഡിലാണ്. എങ്ങനെയാണ് അവിടുത്തെ ജോലി സമയവും കാര്യങ്ങളൊക്കെ?
2: ഞാൻ ലോക്കൽ കൗൺസിലില് ഐടി സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വർക്കിംഗ് അവേഴ്സ് കൗൺസിലാണെങ്കിൽ 8:30 to 4:30. അപ്പം അതിൽ ഇവൻ 8:30 സ്റ്റാർട്ട് ചെയ്താൽ 4:30 ഫിനിഷ് ചെയ്യാം. 9 to 5 അങ്ങനെ 7 hours
0: വർക്ക്. ഓക്കെ. മോളുടെ സ്കൂൾ ടൈമിംഗ് എങ്ങനെയാണ്?
2: 8:50 to 3:00.
0: 3:00. അപ്പം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് വീട്ടില് ബിസിനസ് ആയതുകൊണ്ട് നമ്മളെ ടൈം
2: ഞാൻ ഡ്രോപ്പ് ചെയ്യും.
0: ലൈഫ് നന്നായിട്ട് പോകുന്നു, ഫ്രണ്ട്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്,
2: ഒരുപാട് മലയാളീസ് ഉണ്ട്.
0: ഇപ്പൊ അഹാന പറഞ്ഞതുപോലെ തന്നെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാറുണ്ടോ? പൊതുവെ ആക്റ്റീവായിട്ട്
2: വല്ലപ്പോഴൊക്കെ ഡാൻസിനും തിരുവാതിര അങ്ങനെയൊക്കെ കൂടാറുണ്ട്. കുറെ ഒരുപാട് അസോസിയേഷൻ ആയി. ഇപ്പം ആൾക്കാർ കൂടുമ്പം അസോസിയേഷനും നമ്പർ ഓഫ് അസോസിയേഷനും കൂടി. അപ്പൊ അവരുടെ ഓണം, ക്രിസ്മസ്, എല്ലാ ഫംഗ്ഷനും നമ്പർ ഓഫ് ഫംഗ്ഷൻസും കൂടി. അപ്പൊ അങ്ങനെയാണ്.
0: ന്യൂ ഇയർ നാട്ടിലാണ് ആഘോഷിച്ചത്?
2: അതെ, ഓൾമോസ്റ്റ് അധികം ന്യൂ ഇയറും നാട്ടിലായിരിക്കും, ഡിസംബറിൽ വരുന്നോണ്ട്.
0: പിന്നെ മകൾക്ക് പാടാനുള്ള ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
2: അവളൊരു 3 years എല്ലാം ആവുമ്പോ തന്നെ പാടാൻ തുടങ്ങി. ലൈൻസ് എല്ലാം ഓർത്തോർത്ത് പാടാൻ തുടങ്ങി.
0: പാട്ട് കേൾക്കാൻ, അതിനു മുന്നേ പാട്ട് കേൾക്കാൻ ഇഷ്ടം ഉണ്ടായിരിക്കും അല്ലേ? പാട്ടൊക്കെ വെച്ചാല് നന്നായി.
2: പിന്നെ പഠിത്ത 1.5 ഇയർ ആയിട്ടേ ഉള്ളൂ കർണാട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെയുള്ള ശരത് എന്ന് പറഞ്ഞ ശരത്ത്

0: ദിവസം തന്നെ ടീച്ചർ പഠിപ്പിക്കുന്നു.
1: ചെറിയാളുടെ വിശേഷം എന്താണ്?
0: ചെറിയാളിപ്പോ 4.5 ഇയേഴ്സ്. അമ്മയാന്ന പേര്. ഞങ്ങളെ വീട്ടിൽ തന്നു എന്ന് വിളിക്കും, അഹാനേന മിന്നു എന്ന് വിളിക്കും.
1: മിന്നു തന്നു.
0: അതെ. അവള് നെക്സ്റ്റ് ഇയർ, അതായത് ദിസ് ഇയർ സ്കൂൾ സ്റ്റാർട്ടിങ്, കിൻഡർ ഗാർഡൻ സ്റ്റാർട്ടിങ്.
1: അപ്പോഴേ ഇപ്പോഴും വീട്ടിൽ അങ്ങനെയാണ് ജോലിക്ക് പോകുമ്പോഴേ
0: ഡേ കെയറിലാക്കും.
1: ഡേ കെയറിലാക്കും. ഡേ കെയർ ചെറുത് തൊട്ടേ ഡേ കെയർ ചെയ്യാൻ തോന്നും അല്ലേ? അവിടെ
0: ചെയ്യാം. നമ്മുടെ പാരന്റ്സ് ഉണ്ടായിരുന്നു. ഇത് രണ്ട് പാരന്റ്സ് അല്ലെങ്കിൽ ഷിനോജിന്റെ പാരന്റ്സ് വരാറുണ്ട്. അപ്പം 1 or 2 ഇയേഴ്സ് അങ്ങനെ പോയി, പിന്നെ ബാക്കി നമ്മൾ ഡേ കെയറിലാക്കി.
1: ശരിക്കും എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ചുകൂടി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ തന്നെയാണോ കുട്ടികളുടെ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: എഡ്യൂക്കേഷൻ ഡിഫറെൻ്റ് ആണ്, ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇയർ 6 വരെ അവർ ഒരു ബുക്ക് ബാഗിൽ ഓൺലി ലഞ്ച് ബോക്സ് ഉണ്ടാവുള്ളൂ. ഒരു ബുക്ക് പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ അവരെല്ലാം പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിന്, എല്ലാം ജനറൽ നോളജ് എല്ലാം.
1: വീട്ടിൽ ബേഡൻ തരുന്നില്ല?
0: ഇല്ല, വീട്ടിലെ ബേഡൻ തരുന്നില്ല. പിന്നെ അവർക്ക് കുറേ ജനറൽ നോളജ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഇയർ അവർ പാരന്റ് ടീച്ചർ ഇന്റർവ്യൂ വെക്കുമ്പം അവർ ഫുൾ കാണിച്ചു തരും എന്തൊക്കെയാ പഠിപ്പിച്ചത്.
1: അപ്പം അപ്പോഴേ
0: നമ്മൾ അറിയുള്ളൂ എന്തൊക്കെയാ. ഫുൾ ബുക്ക്സ് നിറച്ചുണ്ടാവും എന്തൊക്കെയോ എഴുതിയിട്ടെല്ലാം, പക്ഷെ അതൊന്നും വീട്ടിലില്ല. പക്ഷെ ഇയർ 7 ഹൈസ്കൂൾ ആകുമ്പം ഇത് മാറി, ഫുൾ ബുക്ക്സും ഹോംവർക്കും ഒക്കെയാണ്. ഇയർ 7 മുതൽ അങ്ങോട്ട് നമുക്ക് ശരിക്കും എന്താ പഠിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
1: നമ്മളിവിടെ കെ ജി മുതൽ പേരൻസിന് ഹെഡേക്ക് ആണ്, ഇങ്ങനെയൊക്കെയാണ് അല്ലെ? അപ്പോ നമ്മൾ ഈ ഒരു പരിപാടിയിലെ കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറഞ്ഞോളൂ.
0: മൗന സരോവരമായ.
1: അപ്പോ ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതില്. ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു ഫോർ ഹാവിംഗ് അസ്. താങ്ക് യു.

0: വൈഫ് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, വേറെ എന്താണ് ഓസ്ട്രേലിയൻ വിശേഷം?
1: വിശേഷം ചോദിക്കാനെങ്കിൽ പറയാം, ഒരുപാട് വിശേഷങ്ങൾ
0: പറയാനുണ്ട്. ഓക്കെ, മുന്നേ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, ഐ ടി ഫീൽഡ് തന്നെ ആയിരുന്നു?
1: അല്ലല്ല, ഐ ടി അല്ല, മാർക്കറ്റിംഗ്.
0: മാർക്കറ്റിംഗിലായിരുന്നു. പിന്നെ ബിസിനസ്സിലേക്ക് കടക്കാൻ എന്തായിരുന്നു?
1: അങ്ങനെ ഞാൻ പണ്ട് മുതലേ പാരലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ബിസിനസ് സൈഡിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ് അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ
0: നാട്ടില് ഇപ്പം മാരേജ് കഴിഞ്ഞിട്ടാണ് പോയത്? അതിന് മുന്നേ നിങ്ങൾ അവിടെ തന്നെ ആയിരുന്നു?
1: അതെ അതെ, ഞാൻ 2006 പോയി, 3 കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് അങ്ങോട്ട് വന്നത്.
0: അങ്ങോട്ടേക്ക് വന്നത്. നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ?
1: ആ, ഞാൻ പൂനെയിലൊക്കെ ആയിരുന്നു, എഞ്ചിനീയറിംഗ് സൈഡായിരുന്നു എൻ്റെ ബേസ് ക്വാളിഫിക്കേഷൻ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട്, പിന്നെയാണ് അങ്ങോട്ട് പോയത്. 3-4 ഇവിടെ ജോലി ചെയ്ത് പിന്നെയാണ് അങ്ങോട്ട് പോയത്.
0: ഓക്കെ, പൂനെയിലൊക്കെ ഫ്രണ്ട്സ് ഇപ്പോഴും?
1: ആ, എല്ലാം ഉണ്ടുണ്ട്,
0: കണക്ഷൻ
1: തീർച്ചയായിട്ടും ഉണ്ട്.
0: പോവാറുണ്ടോ അങ്ങോട്ടേക്ക്? വരാറുണ്ടോ അങ്ങോട്ട് വന്നാൽ?
1: ആ, ഇടയ്ക്കൊക്കെ, കുറേ നാൾ മുമ്പൊക്കെ പോയിട്ടുണ്ട്, എപ്പോഴും ഇല്ല. പിന്നെ ഇപ്പോൾ റിലേറ്റീവ്സും ഒക്കെ ഉണ്ട് അവിടെ.
0: ഫാമിലിയെ കുറിച്ച്?
1: ആ, അച്ഛൻ ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആണ് ഇപ്പോൾ. അമ്മ ഹൗസ് വൈഫാണ്. ഞങ്ങൾ 3 ഒന്ന് ഷിജിത്ത്, പിന്നെ ഞാൻ, എൻ്റെ ഒരു നമ്മുടെ ഒരു യങ് ബ്രദർ ഉണ്ട്.
0: എന്താ ചെയ്യുന്നത്?
1: പുള്ളി പുറത്താണ്, പുള്ളി യൂറോപ്പിലാണ്.
0: യൂറോപ്പിലാണ്, പക്ഷേ ഇതായിട്ട് മാത്രം നാട്ടിലുള്ളൂ.
1: നാട്ടിലുള്ളൂ, ഒരാൾ വേണമല്ലോ.
0: അതെ, ഒരാൾ വേണമല്ലോ. ഓക്കെ, പിന്നെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല, നാട്ടില് ഒന്നുമില്ല.
0: ഒന്നുമില്ല,
1: അവിടെയൊക്കെ തന്നെ.
0: അവിടുത്തെ ബിസിനസ് ഇങ്ങോട്ടേക്ക് സ്പ്രെഡ് ചെയ്യാനൊന്നും
1: ഉദ്ദേശിക്കില്ല, അവിടുത്തേതായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്.
0: ഓക്കെ, പാട്ടിനോട് ഭയങ്കര, രണ്ടുപേരും പാടുന്നതുകൊണ്ട് പാട്ടിനോടും ഇഷ്ടമുണ്ടാവും അല്ലേ?
1: ആ, ഞാൻ പാടാറില്ല, പക്ഷേ
0: ആസ്വാദനത്തിലേക്ക് മാറി. അതെ അതെ,
1: പാട്ടിഷ്ടമാണ്, തീർച്ചയായും പാട്ട് കേൾക്കാറുണ്ട്.
0: ഇപ്പൊ രണ്ടുപേരും എല്ലാ ലാംഗ്വേജും പാടുന്നുണ്ട്, മകളും പാടും വൈഫും പാടും. എന്നാലും നിങ്ങൾക്ക് ഇവര് പാടുന്ന ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ ഇഷ്ടം?
1: ഞാൻ തീർച്ചയായും മലയാളം പാടുന്നത് കേൾക്കാനാണ് ഇഷ്ടം. മോളെടുത്തും ഞാൻ എപ്പോഴും മലയാളം പാടാൻ പറയാറുണ്ട്. അതെനിക്ക് ഭാഷയോടുള്ളൊരു ഇഷ്ടമായിരിക്കാം. അങ്ങനെ
0: ഓക്കെ, ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം. ഏതാണ് കേൾക്കേണ്ട പാട്ട്?
1: ഞാൻ നീർമിഴ്പീലിയിൽ നീർമണി തുളുമ്പി, വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്.
0: പണ്ടൊക്കെ ഇവിടുന്ന് പഠിക്കുന്ന കാലത്തൊക്കെ സിനിമക്കൊക്കെ പോകാറുണ്ട്? എങ്ങനെയാണ്?
1: ഓ, തീർച്ചയായും, ആ, പിന്നെ സിനിമ കാണാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്, അങ്ങനെയൊക്കെ.
0: ഇവിടുത്തെ ഫ്രണ്ട് സർക്കിളെല്ലാം ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ?
1: ഒരുപാടൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചില ബന്ധങ്ങൾ നമ്മൾ കാലങ്ങളായിട്ട് സൂക്ഷിക്കുമല്ലോ, അതുണ്ട്. പിന്നെ പുതിയ സൗഹൃദങ്ങളുണ്ട്, അങ്ങനെയൊക്കെ.
0: എവിടെയാണ് പഠിച്ചതൊക്കെ?
1: ഞാൻ കോളേജ് ചെയ്തത് നിർമ്മലേരി കോളേജിലായിരുന്നു. പിന്നെ ഞാൻ മണത്തന ഹൈസ്കൂളിലാണ് പഠിച്ചത്, കാരണം എനിക്ക് അച്ഛന് ജോലി ആ ഭാഗത്തായിരുന്നു.
0: അങ്ങനെ മണത്തനയാണ് ഹൈസ്കൂൾ. അപ്പൊ ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഡെഡിക്കേറ്റ് ചെയ്യണമെന്നല്ല, ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഇത് ഇങ്ങനെ റീജിയണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ അങ്ങനെ കേൾക്കാറൊന്നും ഇല്ല കേട്ടോ, പക്ഷെ
0: എനിക്ക് കേൾക്കാൻ ശ്രമിക്കും.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോ കാരണം റേഡിയോ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് കുറെയൊക്കെ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയ വന്നിട്ട് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ.
0: റേഡിയോ തിരിച്ചു വരുന്നു,
1: നല്ല കാര്യമാണ്. അതെ അതെ അതെ, കാരണം നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ആദ്യം അതല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ട ഒരു

0: അല ഉണ്ടായിരുന്നു.
1: ഇപ്പോഴുണ്ട്, ഷീതാറിനോട് ചോദിച്ചാറ് നമ്മളൊക്കെയാണ് ഇവിടെ ശബ്ദം കൊടുക്കുന്നത്.
0: നല്ല കാര്യം. അപ്പൊ എന്തായാലും പിന്നെ താങ്ക്സ് ഫോർ ഹാവിങ് അസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.
1: ഓക്കെ, താങ്ക് യു. കാരണം നിങ്ങളെ പോലത്തെ നമ്മളെ ശ്രോതാക്കൾക്ക് ഇത് ഭയങ്കര ആകാംക്ഷയായിരിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് അവർക്ക് നമ്മളെ നാടിനെ ഒന്ന് കമ്പയർ ചെയ്യാനുള്ള ഒരു സന്ദർഭം, ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ പോലെയുള്ളവരോടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കും കിട്ടുന്നത്. നിങ്ങളോട് സംസാരിക്കുക, നമുക്കതിൽ നിന്ന് കുറച്ച് നമുക്കും കിട്ടും. അപ്പൊ അതും ഒരുപാട് സന്തോഷം.

0: റേഡിയോ മലബാർ. ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനതരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് ഗാനതരംഗത്തിലൂടെ കേട്ടോളൂ, കുഞ്ചാക്കോ ബോബനും സിദ്ദിഖും വാണി വിശ്വനാഥും പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് 2002 പുറത്തിറങ്ങിയ പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ജഗദീഷ്, മാള, അരവിന്ദൻ, ജയകൃഷ്ണൻ, നവീൻ അറയ്ക്കൽ, അനൂപ്, ശ്രീഹരി, മാന്യ, മംഗ മഹേഷ്, സ്ഫടികൻ ജോർജ്, മാമുക്കോയ എന്നിവർ സഹതാരങ്ങളാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെ

രചിച്ചിരിക്കുന്നത്. യൂസഫ് അലി കേച്ചേരിയും വയലാർ രാമവർമ്മയും ചേർന്നാണ്, ഉഷാകന്യയും ജി ദേവരാജനുമാണ് ഈണമൊരുക്കിയത്. യേശുദാസ്, ചിത്ര, സുജാത, മോഹൻ, ബിജു നാരായണൻ, വിജയ് യേശുദാസ്, ദീനാനാഥ് ജയചന്ദ്രൻ എന്നിവരുടെ സ്വരമാധുരിയിലാണ് മലയാളികളുടെ മനസ്സിലേക്ക് ഇതിലെ ഗാനങ്ങൾ എത്തിയത്. ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ജോൺസൺ ആണ് ഒരുക്കിയത്. കേൾക്കാം ബിജു നാരായണനും ചിത്രയും ആലപിച്ച പാടുവാനൊരു വീണയും എന്നാരംഭിക്കുന്ന ഗാനം.

വടക്കൻ പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രമൊരുങ്ങിയത്. ഒരു നാടോടി കഥയാണ് ശത്രുഘ്നന്റെ തിരക്കഥാ സംഭാഷണം. പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രിയ ശ്രോതാക്കളെ. പി ജി വിശ്വംഭരൻ്റെ അവസാന ചിത്രമാണ് പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച. ഛായാഗ്രഹകൻ രാമചന്ദ്ര ബാബു, എഡിറ്റർ ശ്രീകർ പ്രസാദ്, കലാ സംവിധായകൻ ഗംഗൻ തലവിൽ തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദഗ്ധർ ചിത്രത്തിനു വേണ്ടി അണിനിരന്നിട്ടുണ്ട്. 2000 ഡിസംബറോടുകൂടി ആരംഭിച്ച ചിത്രത്തിന്റെ നിർമ്മാണം പ്രധാനമായും പാലക്കാട് ചിറ്റൂരിലെ ചേലൂർ മനയിലാണ് നടന്നത്. സുജാത മോഹൻ ആലപിച്ച തേനുള്ള പൂവിന്റെ നെഞ്ചം എന്ന ഗാനം കേൾക്കാം.

വടക്കൻ മലബാറിലെ ധീരയായ നായികയായ ഉണ്ണിയാർച്ചയുടെ കഥയാണ് ചിത്രം പറയുന്നത്. സുന്ദരിയായ അവൾ ആയോധന കലകളിൽ പ്രാവീണ്യം നേടുകയും പ്രശസ്ത യോദ്ധാക്കളായ തൻ്റെ സഹോദരൻ ആരോമൽ ചേകവർക്കും കസിൻ ചന്തു ചേകവർക്കും തുല്യയാണെന്ന് തെളിയിക്കുകയും പലപ്പോഴും ചെയ്തിട്ടുണ്ട്. എല്ലാ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവമായാണ് ഉണ്ണിയാർച്ചയെ ചിത്രത്തിൽ ചിത്രീകരിക്കുന്നത്. ചന്തുവിൻ്റെ മനസ്സിൽ അസൂയ എങ്ങനെ വേരൂന്നുവെന്നും ഒരു ദ്വന്ദ്യുദ്ധത്തിനിടെ ആരോമലിനോട് അയാൾ എങ്ങനെ ശത്രുത വളർത്തുന്നുവെന്നും അതിൻ്റെ ഫലമായി അവനെ എങ്ങനെ ഒറ്റിക്കൊടുക്കുന്നുവെന്നും ചിത്രം പറയുന്നുണ്ട്. അടുത്ത ഗാനം ബിജു നാരായണൻ്റെതാണ്.

ചന്തുവിന്റെ വഞ്ചനാപരമായ പെരുമാറ്റത്തിന് എപ്പോഴും തന്നെ വെറുക്കുന്ന ഉണ്ണിയാർച്ചയിലേക്ക് ചന്തു എപ്പോഴും ആകർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ചന്തുവിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ഉണ്ണിയാർച്ച കുഞ്ഞിരാമനെ വിവാഹം കഴിക്കുന്നു. ചന്തു പുത്തൂരൻ തറവാട് വിട്ട് തുളുനാട്ടിലേക്ക് പോകുന്നുണ്ട്. ആരോമിൽ പരിചയ സമ്പന്നനായ ഒരു പോരാളിയായ അരിങ്ങോടറുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നുണ്ട്. ആരോമിലും ഉണ്ണിയാർച്ചയും എതിർത്തെങ്കിലും ആരോമിലിൻ്റെ അച്ഛൻ കണ്ണപ്പൻ ചേകവർ ചന്തുവിനെ ആരോമിലിനു പകരം രണ്ടാമനായി തിരിച്ചു വിളിക്കുന്നു. അരിങ്ങോടർ ചന്തുവിനെ ആരോമിലിനു വേണ്ടി ഒരു വികലമായ വാൾ ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ആരോമിലും അരിങ്ങോടനും തമ്മിലുള്ള പോരാട്ടത്തിനിടയിൽ ആരോമിലിൻ്റെ വാൾ രണ്ട് കഷണങ്ങളായി പൊട്ടുന്നു. ആരോമിൽ ചന്തുവിന് തൻ്റെ വാൾ നൽകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ചന്തു അത് എടുത്തിട്ടില്ലെന്ന് കള്ളം പറയുന്നു. തുടർന്ന് ആരോമിൽ പൊട്ടിയ വാൾ അരിങ്ങോടർക്ക് നേരെ എറിയുന്നു. അത് അവൻ്റെ തല വെട്ടിമാറ്റുന്നു. അങ്ങനെ പുത്തൂരൻ തറവാട്ടിൽ മാരകമായി പരിക്കേറ്റ ആരോമിൽ പല്ലക്കിൽ നിന്ന് പുറത്തു വന്ന് ഉറങ്ങുമ്പോൾ ചന്തു തന്നെ കുത്തി പരിക്കേൽപ്പിച്ചു എന്ന് കാണിക്കുന്നുണ്ട്. ഈ വഞ്ചനയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഉണ്ണിയാർച്ച പ്രതിജ്ഞയെടുക്കുന്നു. അതുവരെ അവൾ ഒരിക്കലും മുടി കെട്ടാറുണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണിയാർച്ച തൻ്റെ മകൻ ആരോമിൽ ഉണ്ണിയെ ധീരനായ യോദ്ധാവായി വളർത്തുന്നു. ആരോമിലിൻ്റെ മകൻ കണ്ണപ്പൻ ഉണ്ണിക്കൊപ്പം പരിശീലിപ്പിക്കുന്നു. ഇപ്പോൾ രണ്ട് ബന്ധുക്കളെയും ഒരു കളരിക്ക് അയക്കുന്നു. ആരോമിലുണ്ണിയുടെ സമ്പന്നതയിലുള്ള അസൂയ കാരണം നാട്ടിലെ ആൺകുട്ടികൾ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരോമിലുണ്ണിയും കണ്ണപ്പനുണ്ണിയും എല്ലാവരെയും തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ മൂപ്പന്മാർ ചന്തുവിനെ തോൽപ്പിച്ച് അവരുടെ കഴിവ് കാണിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ആരോമിലുണ്ണി അമ്മയോട് തൻ്റെ അമ്മാവനെ കൊന്നയാളെ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഉണ്ണിയാർച്ച എല്ലാം വെളിപ്പെടുത്തുന്നു. വീണ്ടും യേശുദാസ് ആലപിച്ച ഗാനം.

ചന്തു 18 കളരി വിദ്യകളിൽ പ്രാവീണ്യമുള്ളവനാണെന്ന് ഭയന്ന് കണ്ണപ്പൻ ചേകവർ ആദ്യം ആരോമലുണ്ണിയെയും കണ്ണപ്പൻ ഉണ്ണിയെയും പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. എന്നിട്ട് 19-ാം രഹസ്യവിദ്യ അദ്ദേഹം അവരെ പഠിപ്പിക്കുന്നു. ഒടുവിൽ ചന്തു പുത്തൂരൻ തറവാടിന്റെ മക്കളുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നു. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ആരോമലുണ്ണി താൻ യുദ്ധം ചെയ്യാൻ പോകുന്ന കളരിയുടെ 19-ാം രഹസ്യവിദ്യ പറയുന്നു. ചന്തുവിന്റെ തലയ്ക്കു ചുറ്റും ഒരു പൊടിപടലം ഉയർത്തി ഒടുവിൽ ചന്തുവിന്റെ തല വെട്ടിമാറ്റുന്നു. ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും ചന്തുവിന്റെ തല ഒരു തളികയിൽ വെച്ച് തിരികെ വന്ന് ഉണ്ണിയാർച്ചയ്ക്ക് കൈമാറുന്നു. ഇതാണ് കഥ. അടുത്ത ഗാനം യേശുദാസ് ആലപിച്ചത്.

0: എന്ന ഗാനതരംഗത്തിലൂടെ ഇതുവരെ കേട്ടത് പി ജി വിശ്വംഭരന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുത്തൂരംപുത്രി ഉണ്ണിയാർച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങളായിരുന്നു. ചിത്രത്തിലെ മനോഹരമായ 9 ഗാനങ്ങളാണ് ഉള്ളത്. അതിൽ വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കിയ ഒരു ഗാനം, ബാക്കി ഗാനങ്ങളൊക്കെ യൂസഫ് അലി കേച്ചേരി രചിച്ച് ഉഷാ ഖന്ന ഈണമൊരുക്കിയതാണ്. യേശുദാസ്, ചിത്ര, ബിജു നാരായണൻ, സുജാത മോഹൻ, ദീനാനാഥ് ജയചന്ദ്രൻ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഗാനതരംഗം ഒരേ സിനിമയിലെ ഗാനങ്ങൾ.

ഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 22. ഹിജറ വർഷം 1447, ദുൽഖത് 18. ശകവർഷം 1948, വൈശാഖം 16. 2026 മെയ് 6, ബുധനാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.